ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളിയുടെ മനോഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യതിയാനം വരുത്തേണ്ട ഒന്നാണ് അസൂയ. അത് പറയേണ്ടതില്ല. നാം ഒരാൾക്കൊരു അടി കൊടുത്താൽ ആ അടിയുടെ വേദന മാറുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ആ പക അവസാനിക്കും. പക്ഷേ അസൂയ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ സ്വയം അനുഭവിക്കുന്ന ദുഃഖവും അതോടൊപ്പം ആ അസൂയ നിമിത്തം നാം മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരതയും എണ്ണിയാലും എണ്ണിയാലും മതിയാവാത്തതാണ്, തീരാത്തതാണ്. കുടുംബങ്ങളിലും സമൂഹത്തിലും ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അസൂയയാണ്. നാം കണ്ടിട്ടില്ലാത്തവരോട് നമുക്ക് പകയുണ്ട്. നമ്മുടെ എതിരാളികളല്ലാത്തവരോട് നമുക്ക് അസൂയയുണ്ട്. നാം ഒരിക്കൽ പോലും നേരിട്ടിടപാട് നടത്തിയിട്ടില്ലാത്തവരോട് നമുക്ക് അസൂയയുണ്ട്. കാരണം എന്താണ്? സിമ്പിളാണ്. അവൻ അത്ര വലിയ ആളാകണ്ട, അല്ലെങ്കിൽ അവൾ അത്ര വലിയ കേമിയാകണ്ട, അല്ലെങ്കിൽ എന്നോടവൻ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നോട് ആരെങ്കിലുമോ എന്നെക്കുറിച്ച് ആരോടെങ്കിലുമോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പോലും നാം അസൂയ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. ഈ അസൂയ യഥാർത്ഥത്തിൽ ആരോടാണോ തോന്നുന്നത്, അവർക്കുണ്ടാക്കുന്നതിനേക്കാൾ വലിയ മാനസിക പ്രയാസം ഇത് കൊണ്ടു നടക്കുന്നവർക്കുണ്ടാകും. കാരണം അറിയാതെ എവിടെയെങ്കിലും വെച്ച് തമ്മിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചിത്രം പത്രത്തിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ശബ്ദം എവിടെയെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ, ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ ചുട്ടുപഴുത്ത പാളത്തിൽ പച്ചവെള്ളം കോരി ഒഴിക്കുന്നത് പോലെ ഒരു വല്ലാത്ത ശീൽക്കാരം ഉള്ളിൽ മുഴങ്ങും. ആരോടും പറയാൻ കഴിയില്ല, അത് ഭാര്യയോട് പോലും അത്തരത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അത് അനുഭവിക്കുന്ന മനോവേദന വല്ലാത്തതാണ്. അതോടൊപ്പം തന്നെയാണ് ആ പ്രതികാരം ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള അരങ്ങൊരുക്കം നടത്തുക, അതിന് മറ്റു പലരെയും ആശ്രയിക്കുക, അവരെ കൊണ്ട് പലതും ചെയ്യിക്കുക, ആ ചെയ്യിക്കുന്നത് ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ വീണ്ടും നിരാശ തോന്നുക. ഇത്തരത്തിലുള്ള അസൂയ നാം ഉണ്ടാക്കരുത്. കുട്ടികളിലൊക്കെ അനാവശ്യ മത്സരങ്ങൾ ഉണ്ടാക്കി ജ്യേഷ്ഠന്റെ മകൻ അങ്ങനെ കാണിച്ചു, അവർക്ക് ഇത്രയും കിട്ടി, പെങ്ങളുടെ മോൾക്ക് കൊട്ടയിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി, അതുകൊണ്ട് അവരെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ അനാവശ്യമായ അത്തരം പ്രേരണകൾ ആ കുട്ടികൾക്ക് അവരോട് അസൂയ തോന്നുന്നതിന് ഇടയാക്കാറുണ്ട്. ഒറ്റപ്പെട്ടെങ്കിലും ചില കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുകയും കൊലപാതകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരം അസൂയയുടെ പക അല്ലെങ്കിൽ വിഷം അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ മക്കളിലും നമ്മളിലും അത്തരം അസൂയയുടെ വിത്തുകൾ ഉണ്ടെങ്കിൽ അത് ബോധപൂർവം തിരിച്ചറിഞ്ഞ് ഒരു പേപ്പറിൽ ആ അസൂയയുടെ കഥകൾ മുഴുവൻ എഴുതി വലിച്ചു കീറി തീയിട്ട് കളഞ്ഞേക്കണം. അത് കളയുന്നതോടുകൂടി മനസ്സിൽ നിന്ന് അത് ഒഴിവാക്കുകയും വേണം. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. ഡോക്ടർമാർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഓണക്കാലത്ത് റേഷനരി വിഹിതം കുറച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയടെക്കിന്. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ മുഴുവൻ ദേശീയ ശൃംഖലയിലും രാഷ്ട്രപതിയുടെ പ്രസംഗം വൈകിട്ട് 7 പ്രക്ഷേപണം ചെയ്യും. ദൂരദർശന്റെ എല്ലാ ചാനലുകളിലും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും പ്രസംഗം സംപ്രേഷണം ചെയ്യും. രാത്രി 9:30 ആകാശവാണി പ്രാദേശിക നെറ്റ്വർക്കുകളിലൂടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷ കേൾക്കാം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസ നേർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ പൌരന്മാരെന്ന നിലയിൽ മുൻതലമുറ നൽകിയ സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കണമെന്നും പൌരന്റെ അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് പവിത്രമായ കടമയാണെന്നും ഗവർണർ പറഞ്ഞു. ഇന്ന് വിഭജന ദിനം. 1947 രാജ്യം വിഭജിച്ച കാലത്ത് ജീവൻ വെടിയേണ്ടി വന്നവർക്കും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർക്കും രാജ്യം ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കും. 2021 ആഗസ്റ്റ് 14 വിഭജന ഭീകരതയുടെ ഓർമ്മ ദിനമായി ആചരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനങ്ങളിലൊന്നിന് വഴിവെച്ച ഇന്ത്യാ വിഭജനം 2 കോടി ജനങ്ങളെയാണ് ബാധിച്ചത്. ഇന്നലെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വിഭജനകാലത്തെ ക്രൂരതകൾക്ക് ഇരയായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാൻ സുപ്രീംകോടതി പ്രതിജ്ഞാബദ്ധമാണെന്നും നടപടിക്രമങ്ങളുടെ തത്സമയ സംപ്രേഷണം ഈ പ്രതിബദ്ധതയുടെ ഉദാഹരണമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. എന്നാൽ തത്സമയ സംപ്രേഷണം ചിലപ്പോഴൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് നിർഭാഗ്യകരമാണെന്ന് ദൂരദർശന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ജഡ്ജിമാർ നടത്തുന്ന അഭിപ്രായങ്ങൾ സന്ദർഭത്തിൽ നിന്ന് മാറ്റി അവതരിപ്പിക്കുന്ന സംഭവങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സൂര്യകാന്ത് പറഞ്ഞു. ക്ലിപ്പുകൾ എഡിറ്റ് ചെയ്ത് ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്നതായി ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. രാജ്യത്തെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്റെ അഭിപ്രായങ്ങളെ തെറ്റായി ചിത്രീകരിച്ചതായും സൂര്യകാന്ത് പറഞ്ഞു. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. AICC പ്രസിഡന്റും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത വേദിയിൽ BJP പ്രവർത്തകർ ഹോമം നടത്തി ശുദ്ധീകരണം നടത്തിയ സംഭവം അങ്ങേയറ്റം ലജ്ജാകരമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ ഈ സംഭവം ജനാധിപത്യ മൂല്യങ്ങളുടെയും ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെയും പരസ്യമായ ലംഘനമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഉത്തർപ്രദേശിലെ ഹൽദ്വാനയിൽ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത വേദിയിൽ BJP പ്രവർത്തകർ ഗംഗാജലം തളിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് KPCC അറിയിച്ചു. വൈകിട്ട് സംസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനങ്ങളിലും DCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. തുടർന്ന് മഹാത്മാഗാന്ധിയുടെയോ ഡോ BR അംബേദ്കറുടെയോ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ സത്യാഗ്രഹം നടത്തും. ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കി യഥാസമയം സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സ്ഥാനക്കയറ്റം നൽകാത്തതിനാൽ ഒഴിവുകൾ കൃത്യമായി നികത്താൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും ഡോക്ടർമാരുടെ കുറവുമൂലം ജനങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് പ്രത്യേക സെൽ രൂപീകരിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് റേഷനരി വിഹിതം കുറച്ച് അരിവില കൂട്ടിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. അരിവില 10.90 രൂപയിൽ നിന്ന് 36 രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന വാദം തെറ്റാണെന്നും അരിവിഹിതം കുറച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. സപ്ലൈകോയിൽ ഓരോ കാർഡിനും 36 കിലോ അരി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അനൂപ് ജേക്കബ് വ്യക്തമാക്കി. സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സപ്ലൈകോ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സപ്ലൈകോ വിൽപ്പനശാലകളിലെ പരസ്യവരുമാനം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടങ്ങി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ കടൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്താൻ അത്യാധുനിക സംവിധാനങ്ങളോടെ ആകാശ ഡ്രോണുകളും അണ്ടർ വാട്ടർ ഡ്രോണുകളും ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ വിഴിഞ്ഞം തുറമുഖത്ത് പരിശോധിച്ചു. മന്ത്രി വി അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിലായിരുന്നു സാധ്യതാ പഠനം. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കണ്ണൂർ താഴെച്ചൊവ്വയിൽ അവതരിപ്പിച്ച ബാൻഡ് മേളം ശ്രദ്ധേയമായി. ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: താഴെച്ചൊവ്വയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു ബാൻഡ്. ദേശീയത തുളുമ്പുന്ന ഗാനങ്ങൾ പാടിയും ബാൻഡിലൂടെ അവതരിപ്പിച്ചും നേവി മ്യൂസിക് ബാൻഡ് അംഗങ്ങൾ കാഴ്ചക്കാരുടെ കയ്യടി നേടി. മാസ്റ്റർ പെറ്റി ഓഫീസർ ആന്റണി രാജിന്റെ നേതൃത്വത്തിൽ 30 പേരടങ്ങുന്ന സംഘമാണ് എത്തിയത്. വന്ദേമാതരം ബാൻഡിലൂടെ അവതരിപ്പിച്ചു തുടങ്ങിയ പരിപാടിയിൽ ദേശഭക്തി ഗാനങ്ങളും ചില സിനിമാ ഗാനങ്ങളും ഉണ്ടായിരുന്നു. കൂടെ പ്രേക്ഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചോദ്യോത്തര പരിപാടിയും ഉണ്ടായി. നാവിക അക്കാദമിയിലെ സയന്റിഫിക് ഓഫീസർമാരായ ശ്രീകാന്ത്, റിതുൽ മോഹൻ എന്നിവരും സംബന്ധിച്ചു. കണ്ണൂരിന് പുറമെ എറണാകുളം, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലും ബാൻഡ് മേളം അരങ്ങേറി.
0: സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യത്തെ സ്ഥിതിവിവരക്കണക്ക് വിശകലനവും ഡാറ്റ അധിഷ്ഠിത നയരൂപീകരണവും കൂടുതൽ കൃത്യവും കാര്യക്ഷമവുമാക്കാൻ കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് പദ്ധതി നടത്തിപ്പ് മന്ത്രാലയവും കാലിക്കറ്റ് NIT ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നസീർ ബാബു.
2: GST റിട്ടേണുകൾ, ഇ കൊമേഴ്സ് വ്യാപാര വിവരങ്ങൾ തുടങ്ങിയ ആധുനിക സ്രോതസ്സുകളിൽ നിന്നുള്ള ഡാറ്റകളെ പരമ്പരാഗത സ്ഥിതി വിവരക്കണക്കുകളുമായി സംയോജിപ്പിച്ച് വിപുലമായ പഠനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിക്കാണ് തുടക്കമാകുന്നത്. അക്കാദമിക് മേഖലയിലെ സാങ്കേതിക മികവും ഗവൺമെന്റിന്റെ സ്ഥിതി വിവരക്കണക്ക് സംവിധാനവും തമ്മിലുള്ള കൂട്ടായ്മയിലൂടെ ഡാറ്റ അനലിറ്റിക്സ് രംഗത്ത് പുത്തൻ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ചടങ്ങിന് ശേഷം MOSPI ഡയറക്ടർ പ്രസൂൺ വർമ്മ NIT കാലിക്കറ്റിലെ വിദ്യാർത്ഥികളുമായും സംവദിച്ചു. കേന്ദ്ര മന്ത്രാലയവുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്ക് ചെയ്യാനാവുന്ന ഗവേഷണത്തെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു.
0: ടൊറന്റോയിൽ കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിന്. കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയാണ് തോൽപ്പിച്ചത്. മോൺട്രിയലിൽ പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ബെൻ ഷെൽട്ടൺ ബ്രാൻഡൺ നകാഷിമയെ നേരിടുകയാണ്. ഇരുവരും അമേരിക്കൻ താരങ്ങളാണ്. FIBA Under-18 ഏഷ്യൻ പുരുഷ ബാസ്കറ്റ്ബോൾ കപ്പ് ടൂർണമെന്റിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമായി. വീർ സവർക്കർ സ്പോർട്സ് കോംപ്ലക്സിൽ ആദ്യ ദിവസം ഓസ്ട്രേലിയ തായ്ലന്റിനെയും ഫിലിപ്പീൻസ് ചൈനീസ് തായ്പേയെയും ന്യൂസിലാന്റ് സിറിയയെയും ബഹ്റൈൻ ലെബനനെയും തോൽപ്പിച്ചു. ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിൽ ജപ്പാനെ നേരിടും. ഓണത്തെ വരവേൽക്കാൻ മുൻ വർഷങ്ങളെക്കാൾ വിപുലമായി ഒരുക്കങ്ങൾ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സപ്ലൈകോ ഓണം മേളയുടെ കോട്ടയം ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രളയബാധിതരെ കൂടി ചേർത്തു നിർത്തിയായിരിക്കും ഓണാഘോഷമെന്നും ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. നാളെ രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല ദേശീയ പതാക ഉയർത്തും. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. DCCകളുടെയും ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നെയ്യാറ്റിൻകര സനൽ പറഞ്ഞു. മന്ത്രി KM ഷാജി കാസർകോട് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കുമ്പള പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി ഉക്കിനടുക്ക കാസർകോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സന്ദർശിക്കും. ഉച്ചയ്ക്ക് ശേഷം കളനാട്ടിലും പച്ചമ്പള്ളിയിലും തുടർന്ന് അതിഞ്ഞാലിലും മന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കാസർകോട് ജില്ലാ ഓണം ഫെയർ വൈകിട്ട് നീലേശ്വരം ബസാർ തെരു ജംഗ്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. സന്ദീപ് വാര്യർ MLA അധ്യക്ഷനാകും. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കണ്ണൂരിൽ തിരംഗയാത്ര സംഘടിപ്പിക്കും. വൈകിട്ട് സ്റ്റേഡിയം കോർണറിൽ വിഭജന ഭീകര സ്മൃതിദിന സദസ് BB ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. ഡോക്ടർമാർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HRSL പ്രവർത്തനം ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഓണക്കാലത്ത് റേഷനരി വിഹിതം കുറച്ചെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സിയോടെക്കിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നാട്ടുനന്മയുടെയും വേറിട്ട

0: എന്നാലും പേഴൂരത്തെ ശാരദയാള് മിടുക്കിയ.
1: പിന്നെ വലിയ മിടുക്കാ, ആട്ടുകാർക്ക് മൊത്തം കാശ് കൊടുക്കാനുണ്ട്.
0: ഞാനും അത് തന്നെ പറയുന്നത്. ഇത്രയും കടമൊക്കെ ഉള്ളവളെ ടൂറിന് പോന്നു ചേട്ടാ.
1: ടൂറിന് പോന്നു? എവിടെ?
0: തൊഴിലുറപ്പിൽ നിന്ന് പോകുന്നവരെല്ലാം കൂടെ ടൂറിന് പോന്നൊന്ന്.
1: അതിന് ശാരദ തൊഴിലുറപ്പിന് പോകുന്നില്ലല്ലോ.
0: ഇല്ല, പക്ഷെ ടൂറിന് പോകുന്നവരെല്ലാം കൂടെ ശാരദയെ കൊണ്ടുപോന്നു.
1: പോകേണ്ട റൂട്ടൊക്കെ ശാരദയ്ക്ക് അറിയായിരിക്കും.
0: റൂട്ട് ഡ്രൈവർ നോക്കിക്കൊള്ളും. ശാരദ ഉണ്ടെങ്കിലേ ടൂറിനൊരു ഉഷാറുള്ളെന്ന്.
1: അത് ശരിയാ. ആടാനും പാടാനും തമാശ പറയാനും ഒക്കെ വിടുക്കുക.
0: മാധവൻ സാറിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ട് തിരികെ ചോദിച്ചപ്പോ ശാരദ പറഞ്ഞത് എന്തോന്നറിയാവോ? മരിക്കുന്നതിന് മുമ്പ് തരാൻ ചേച്ചിന്ന്. എന്നിട്ട് ഒരു ചിരിയും ചിരിച്ചങ്ങ് പോയി.
1: മാധവൻ സാറിന്റെ ഭാര്യ എന്തോ പറഞ്ഞു?
0: അവരും നിന്ന് ചിരിച്ച്. അല്ല, ശാരദയെ കുത്തിനു പിടിച്ചു നിർത്താൻ പറ്റുമോ?
1: പണ്ട് രാമകൃഷ്ണൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചായിരുന്നു. ചേട്ടൻ കാശ് ചോദിച്ചപ്പോ പറഞ്ഞു എന്തോ അറിയോ? കൊച്ചാട്ടാ, കൊച്ചാട്ടൻ മരിച്ചാ ഞാനും കരയേണ്ടതല്ലോ.
0: അപാര തൊലിക്കട്ടിയ.
1: ആര് ചൂടായിക്കൊണ്ട് എന്നാൽ ശാരദ ചിരിച്ചോണ്ട് ഒരു മറുപടി പറയും. അതോടെ ചൂടായി വന്നവരുടെ ചൂടും പോവും, അവരും ചിരിക്കും.
0: പിന്നെ വേറൊരു കാര്യമുണ്ട്. കാശ് തിരിച്ചും മറിച്ചും ഒക്കാവുന്ന ജോലികളൊക്കെ ചെയ്തും അവിടെ രണ്ട് പെമ്പിള്ളാരെയും കെട്ടിച്ചയച്ചില്ലയോ? വസ്തുവും വീടും വിറ്റില്ല, വാടകയ്ക്ക് താമസിക്കേണ്ടിയും വന്നില്ല. രണ്ട് മരുമക്കളെയും കിട്ടി.
1: ദൈവം അവക്ക് അനുഗ്രഹീതമായി വർത്താനം പറയാൻ പറ്റിയ ഒരു നാക്ക് കൊടുത്തു. എവിടെ പോവാൻ ഇറങ്ങി സാശു?
2: ഓ, പല സ്ഥലങ്ങളിലും കറങ്ങിട്ട് വരുവാ. പക്ഷെ കറങ്ങിയത് മാത്രം മിച്ചം. ഉദ്ദേശ കാര്യം ഒന്നും നടന്നതുമില്ല.
0: ഞങ്ങളെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ പറ സദാശിവ.
2: അമ്മാവി, വർഷങ്ങളായിട്ട് ഓണക്കാലം വരുമ്പോ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നമ്മുടെ മുരളി വരുമല്ലോ.
1: അവൻ കുറച്ചു മുമ്പ് കിഴക്കോട്ട് പോയല്ലോ.
2: അവൻ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ പോട്ടെ, അവനിനി പണിക്ക് വരണ്ട. പറമ്പ് കാട് കയറി കിടന്നാലും അവനെ ഇനി വേണ്ട.
0: ഏതാണ്ട് കാര്യം ഉണ്ടായല്ലോ.
2: രണ്ടാഴ്ചക്ക് മുമ്പ് അമ്മാവി അവനെ ഞാൻ പോയി കണ്ട് പറഞ്ഞതാ. അവൻ വരാമെന്ന് വേറ്റതാ.
1: തിരക്കിട്ട പണിയിലായിരിക്കും.
0: എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചുകൂടായോ?
2: പലരെയും നോക്കി, പറമ്പിലെ പണിക്കിപ്പോ ആരെയും കിട്ടുന്നില്ല.
0: അത് ശരിയാ. വാർപ്പിന്റെ പണിക്കാണെങ്കിൽ ആളിനെയും കിട്ടും. അതാകുമ്പോ രണ്ടു മണി വരെ ജോലി ചെയ്താ മതിയല്ലോ. ബിരിയാണിയും കിട്ടും, അരിഷ്ടവും കുടിക്കാം.
2: മുരളി വരാഞ്ഞതിന്റെ കാരണം എന്താന്നൊക്കെ ഞാൻ അറിഞ്ഞു.
0: കൂലി കൂടുതൽ കിട്ടത്തില്ലെന്ന് വിചാരിച്ചാണോ?
2: ഏയ്, അതൊന്നുമല്ല. എല്ലാ വർഷവും ഓണത്തിന് ഒരു മാസം മുമ്പേ എന്റെ മോൻ ലീവിന് വരും. അവൻ കൊണ്ടുവരുന്ന കുപ്പി ഒരെണ്ണം മുരളിക്ക് കൊടുക്കുകയും ചെയ്യും.
1: അത് ശരി.
2: ആ, ഇത്തവണ അവനെ ഡിസംബറിലെ അവധിയുള്ളൂ.
0: ആ, അപ്പൊ കൂലിയല്ല കുപ്പിയാ പ്രാധാന്യം.
1: അല്ല, ഈ മോൻ ഡിസംബറിലെ എത്തത്തുള്ളെന്ന് മുരളി എങ്ങനെ അറിഞ്ഞു?
2: എന്റെ മോന്റെ സുഹൃത്തല്ലയോ അമ്മാവ, നമ്മുടെ ഫാൻസി കട നടത്തുന്ന രവി. രവിയുടെ കളത്തിണ്ണലല്ലയോ മുരളി സ്ഥിരം ചെന്നിരിക്കുന്നത്. രവി പറഞ്ഞു കാണും,
0: ഡിസംബറിൽ മോൻ വരുമ്പോ മുരളിയെ വിളിച്ചില്ലെങ്കിലും അവൻ മമ്മട്ടി ആയിട്ട് വരും.
2: അവനിനി ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞാലും പറമ്പ് ഞാൻ അവനെ കയറ്റത്തില്ല.
1: അല്ല, അവര് കാര്യം ചെയ്യ്, ആ വടക്കേത്തറയിലെ സോമനെ പോയി വിളി.
2: വിളിച്ച് വേറെ പണി ഏറ്റത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാനതങ്ങ് വിശ്വസിച്ച് ചുമ്മാതായിരുന്നു.
0: അതെന്താ അവൻ തടസ്സം പറഞ്ഞത്?
2: പണിക്ക് സ്ഥിരം വിളിക്കുന്നത് മുരളിയല്ലയോ, കുപ്പി കൊടുക്കുന്നത് അവനല്ലയോ, അയാളെ പോയി വിളിക്കട്ടെന്ന് അവനെ ഫാൻസി കടലെ രവിയോട് പറഞ്ഞു.
1: കാലം പോയി, കാശി നല്ലവല്ല, മദ്യത്തിനാ മാർക്കറ്റ്.
2: അത് കൊറേ നാളിന് മുമ്പേ എനിക്ക് മനസ്സിലായതാ. ഒരു സർക്കാർ ഓഫീസിൽ ഒരു കാര്യം സാധിക്കാൻ പലതവണ പോയിട്ട് നടന്നില്ല. അവസാനേ പിയൂണ് പറഞ്ഞ് ഒരു കുപ്പി മേടിച്ചു കൊടുത്താ മതിയെന്ന്. കുപ്പിയുടെ കാശ് അങ്ങ് പിയൂണിനെ ഏൽപ്പിച്ച്.
1: പിറ്റേ ദിവസം സംഗതിയും സാധിച്ചു കാണും.
2: ആ, സാധിച്ചു കിട്ടി.
0: ഞാനതല്ല ആലോചിക്കുന്നത്. ഗൾഫിലെ എരിവരിയുന്ന വെയിലത്ത് പോയി ജോലി ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നാട്ടിലെ പണിക്ക് വിളിച്ചാൽ ആർക്കും വയ്യ.
1: അല്ല, കൊറേ നാളത്തേക്ക് ഉള്ളി ഈ വാശി പിടുത്തമൊക്കെ. ജോലി ചെയ്യാൻ ആവതില്ലാതെ വരുന്ന ഒരു കാലം വരും. അന്നേരം കുപ്പിയും കിട്ടത്തില്ല, കാശും കിട്ടത്തില്ല.
0: അത് തന്നെ. ചോരത്തിളപ്പിലെ ആവേശമൊക്കെയും കെട്ടടങ്ങിയിടുമെന്നോർക്കില്ല മനുഷ്യർ.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയയാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നാളെ ഓഗസ്റ്റ് 15 നമ്മളുടെ സ്വാതന്ത്ര്യദിനമാണ്. അപ്പം ഇന്ന് ഓഗസ്റ്റ് 14 ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് ചിന്തിക്കുന്നത് എന്ന് തോന്നുമ്പോൾ, ഇന്ന് 1947 ഓഗസ്റ്റ് 14 തീയതി ഇന്നെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം രണ്ടായിട്ടുള്ള ഒരു ദിവസമാണ്. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളുണ്ടായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഓഗസ്റ്റ് 14 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓഗസ്റ്റ് 14 പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമായിട്ട് അവർ ആഘോഷിക്കുകയാണ്. നമുക്ക് ഓഗസ്റ്റ് 15 നാളെ സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മളും ആഘോഷിക്കുകയാണ്. അപ്പം സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ടും അതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇന്നൊന്ന് നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ചർച്ച ചെയ്യാനും ഒന്ന് സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ എല്ലാവരും നല്ല അടിപൊളി ഉഷാറായിട്ട് നാളത്തെ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനത്തെ പറ്റിയിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കാനും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഒന്ന് എണീറ്റ് റേഡിയോ ഒക്കെ വെച്ച് പെട്ടെന്നൊരു മഴയൊക്കെ പെയ്തൊക്കെ പോയെന്നൊക്കെ തോന്നുന്നില്ലേ. ആ ആംബിയൻസിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഓടി രാവിലെ ഒന്ന് വന്ന് റേഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് നമ്മുടെ 9 5 4 4 7 0 0 9 1 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കൂ. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ ചരക്കുസേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തോട് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും രാത്രി 7 മണിക്ക് അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. രാത്രി 9:30 പ്രാദേശിക ഭാഷകളിൽ അഭിസംബോധനയുടെ പ്രക്ഷേപണം ഉണ്ടാകും. ദൂരദർശനിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും അതാത് പ്രാദേശിക ഭാഷകളിലും രാഷ്ട്രപതിയുടെ അഭിസംബോധന സംപ്രേഷണം ചെയ്യും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തിൽ ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർ ഘർ തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും പുരോഗമിക്കുകയാണ്. 80th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതും ഓരോ പൌരന്റെയും അന്തസ്സും നീതിയും ഉറപ്പാക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതും നമ്മുടെ പവിത്രമായ കടമയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിഭജനത്തിന്റെ ഭീകരതയെ അനുസ്മരിക്കുന്ന ദിനമായ ഇന്ന് 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെടുകയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരുടെയും ഓർമ്മ പുതുക്കി രാജ്യം ആദരാഞ്ജലികൾ അർപ്പിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീകരത അനുസ്മരണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. രാജ്യത്തിന്റെ ചരക്ക് സേവന മേഖലകളിലെ കയറ്റുമതിയിൽ വൻ വർധന. ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കയറ്റുമതി 80.14 ബില്യൺ US ഡോളറിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
1: ചരക്ക് കയറ്റുമതിയിലെ മികച്ച പ്രകടനമാണ് രാജ്യത്തിന്റെ ഈ നേട്ടത്തിന് പ്രധാന കാരണമെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി രാജ്യങ്ങളായ അമേരിക്ക, ചൈന, സിംഗപ്പൂർ, കെനിയ, മലേഷ്യ എന്നിവിടങ്ങളിലേക്കും UAE, നെതർലൻഡ്സ്, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക, ടാൻസാനിയ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, ഇറ്റലി, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയിൽ ഈ വർഷം ജൂലൈയിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ 4 മാസങ്ങളിൽ സിംഗപ്പൂർ, ചൈന, ടാൻസാനിയ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നിവ കയറ്റുമതി മൂല്യത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയ പ്രധാന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ആഗോളതലത്തിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ജൂലൈയിൽ 8.62% അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 12.85% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന മുതിർന്ന പൌരന്മാർക്കായുള്ള ദേശീയ കൌൺസിലിന്റെ 5th യോഗത്തിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഇന്ന് അധ്യക്ഷത വഹിക്കും. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കൂടുതൽ ദൃഢമാക്കുന്നതിന് ചർച്ചകൾ സഹായിക്കുമെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. നീതിന്യായ വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാൻ സുപ്രീംകോടതി പ്രതിജ്ഞാബദ്ധമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ പ്രതിജ്ഞാബദ്ധതയുടെ ഉദാഹരണമാണ് കോടതി നടപടികളുടെ തത്സമയ സംപ്രേഷണം എന്നും അദ്ദേഹം പറഞ്ഞു. ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: देश में जो केस पेंडेंसी है उसको लेकर के हमने विशेष कार्य करने का एक निश्चय किया। केस मैनेजमेंट का, डॉकेट मैनेजमेंट जिसको बोलते हैं कोर्ट में, उसके ऊपर हमने एक सुचारू रूप से एक योजना बनाई और कुछ ऐसे मामले जो बहुत ही संवेदनशील मामलों को पहले निर्णय करने का हमने फैसला किया।
0: ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കുടുങ്ങിക്കിടന്നിരുന്ന 22 തൊഴിലാളികളിൽ 20 പേരെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് അടൂർ പ്രകാശ് എംപി പരിസ്ഥിതി മന്ത്രിക്ക് കത്ത് നൽകുകയും പിന്നീട് അനുമതി ലഭിച്ച വിവരം മന്ത്രാലയം അദ്ദേഹത്തെ അറിയിക്കുകയുമായിരുന്നു. കേരളത്തിൽ ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP കൊച്ചി നഗരത്തിൽ സംഘടിപ്പിച്ച തിരങ്കായാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച് മറൈൻ ഡ്രൈവ് വരെ നീണ്ട തിരങ്കായാത്രയുടെ ഭാഗമായി വന്ദേമാതരം ആലാപനമുൾപ്പെടെ അരങ്ങേറി. ഇന്ത്യൻ വ്യോമസേന ബാൻഡ് തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച സംഗീത വിരുന്ന് നഗരവാസികൾക്ക് വിസ്മയമായി. ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യോമസേനയിലെയും മറ്റ് സേനാവിഭാഗങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ വ്യോമസേനയുടെ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ വലിയ ജനാവലിയാണ് എത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്നു രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിക്കുശേഷം തിരികെ പോകാൻ KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരളത്തിലേക്ക് 90 അധിക ബസ് സർവീസുകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ SMITI M. പള്ളുരുത്തി.
3: ഈ മാസം 21 മുതൽ 25 വരെയാകും കേരളത്തിലേക്ക് പ്രത്യേക ബസ് സർവീസുകൾ നടത്തുകയെന്ന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വൃത്തങ്ങൾ ആകാശവാണിയോട് വ്യക്തമാക്കി. ഇതിനുശേഷം ഈ മാസം 30 മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരിച്ചും പ്രത്യേക സർവീസുകൾ ഉണ്ടാകും. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, തൃശൂർ, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാവും പ്രത്യേക ബസ് സർവീസുകൾ. 4 അതിലധികം പേരോ ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 5%, മടക്കയാത്ര കൂടി ഒരുമിച്ച് ബുക്ക് ചെയ്താൽ 10% ഇളവ് അനുവദിക്കുമെന്നും അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക്കിന്. ഇന്നലെ രാത്രി ടൊറന്റോയിൽ നടന്ന ഫൈനലിൽ 7-ആം സീഡായ സ്വിയാടെക് 2-ആം സീഡ് താരം എലേന റൈബാക്കിനെയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. Under-23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺ സ്വാർഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2-ാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 80-ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാജ്യമെമ്പാടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ ചരക്ക് സേവന കയറ്റുമതി ജൂലൈയിൽ 13.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 20 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
8: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
10: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
11: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
10: അപ്പൊ പഴയ ചോയ്സോ?
11: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
10: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
11: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
10: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
11: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
10: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
12: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
13: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദാരം.

0: അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്വാതന്ത്ര്യദിനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാളെ വന്നിരിക്കുന്ന കുറച്ച് പരിപാടി, ആഘോഷം, അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഇതേപോലെ ഈ ഒരു ഇപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിന്ന് സംസാരിക്കാം. നിങ്ങൾ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യരാണോ? അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാര്യം നാളെ സ്വാതന്ത്ര്യദിനമല്ലേ. അപ്പം ഇന്ന് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം കൂടി എന്താണെന്നുള്ളൊരു ചോദ്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ചിലർക്കൊണ്ട് ഇപ്പം ഇനി എത്ര വലുതായി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പം അവർക്ക് ചിലർക്കുണ്ട്, ചിലർ ഇപ്പം നല്ല ജോലിയുണ്ട്, നല്ല ഇതൊക്കെ കരിയറൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ആ ഒരു പൈസ നന്നായിട്ട് ഒന്ന് സേവ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ആ പൈസ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ചിലർക്ക് കിട്ടുന്നില്ല. ചിലർക്ക് പല രീതിയിലായിരിക്കും അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ബാരിയേഴ്സൊക്കെ കിടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം എന്താണെന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം പറയും. നിങ്ങളുടെ ലൈഫിലേക്ക് കണ്ടേക്കുന്ന ഒരു വലിയൊരു സ്വാതന്ത്ര്യം എന്താണ്, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു വലിയ സ്വാതന്ത്ര്യം എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജോലി സംബന്ധമായിട്ടും നമ്മളുടെ ജോലിയിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്യുന്ന നമ്മളുടെ ആ തുകയിൽ നിന്നുമായിട്ടാണ് നമുക്ക് ഒരു സ്വാതന്ത്ര്യം. അതെന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലുതാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതിപ്പം ഈ ഒരു വന്നൊരു കാലഘട്ടത്തിലൊന്നും ആരോടും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അപ്പം നമ്മളുടെ ആ ഒരു ജോലി, നമ്മളുടെ ആ ഒരു കരിയർ, നമ്മളുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അതേപടി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഓരോ മനുഷ്യർക്കും ആ ഒരു കാര്യം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വരും. ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യം ഏതാണെന്നും അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും ഇപ്പം ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കൊരു സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കണം എന്നുണ്ടായിരുന്നു, അപ്പം ആ ഒരു പക്ഷെ കിട്ടിയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ട് പറയുമ്പോഴും നമുക്ക് ഈ സ്വാതന്ത്ര്യം എവിടുന്ന് കിട്ടി, എങ്ങനെ വന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കിട്ടി എന്നതിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം അല്ലേ. നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു സമയത്തും നമ്മൾ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യമായി എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ലൈഫ് മാറുന്നുണ്ട്. ലൈഫിന് ആ ഒരു ചിന്താഗതികൾ എല്ലാവരിലും വരുന്നുണ്ട്. കൂടുതൽ കൂടുതൽ ചിന്താഗതിയിലേക്ക്, പുരോഗതിയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇതിനെ പറ്റിയിട്ടെല്ലാം നമുക്കിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന നമ്പർ മറക്കണ്ട, 9544704012. ഇതെൻ്റെ റേഡിയോ 91.2 ഓൺ ആട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

കേത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഞാൻ ആർജെ സുമയാണുള്ളത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ പറ്റിയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ ലൈഫിലെ സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ സ്റ്റുഡിയോ ഒക്കെ പുതിയ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടിലാണ് രാവിലെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് തുടങ്ങുന്നത്. ഒരു ഇത്തിരി പ്രത്യേക ഒരു മണം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ നമ്മൾ വോയിസ് എടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ചധികം ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പം എല്ലാവരും സദയം ക്ഷമിക്കുക എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ് അല്ലേ. പക്ഷെ അതിനപ്പുറം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഓരോ സ്വാതന്ത്ര്യത്തിനും പല അർത്ഥങ്ങളാണുള്ളത്. സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം സ്വപ്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, തെറ്റുകളിൽ നിന്ന് പഠിച്ച് വീണ്ടും തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ഭയമില്ലാതെ നമ്മളായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ ഒരു ചോദ്യമുണ്ട്, യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാണോ എന്നുള്ളൊരു ചോദ്യം. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ഭയന്ന് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ടോ? സമൂഹത്തിൻ്റെ ആൾക്കാർ എന്ത് പറയുമെന്ന ചോദ്യത്തിന് മുന്നിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുന്നവരാണോ? സ്വാതന്ത്ര്യം എന്നത് എനിക്ക് തോന്നുന്നത് പോലെ എന്തും ചെയ്യാം എന്നുള്ളതല്ല, പക്ഷെ നമ്മളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ അവകാശത്തെ ഇല്ലാതാക്കാത്ത ഇടത്തോളം മാത്രമാണ് അത് യഥാർത്ഥ സ്വാതന്ത്ര്യമായിട്ട് അത് മാറുന്നത്. അതിനാൽ ഈ ഒരു സ്വാതന്ത്ര്യ ദിനമായിട്ട് നാളെ നമുക്കൊരു കാര്യം കൂടി ഓർക്കാം. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവരെ ഓർക്കുന്നതിനപ്പുറം നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഭയങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും നമുക്ക് മോചിതരാകാനും കൂടിയിട്ട് സാധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പം പെട്ടെന്ന് വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ മറക്കണ്ട. 9544709912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. അപ്പം ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ് അവരവരുടെ സ്വാതന്ത്ര്യങ്ങൾ തന്നെ അനുഭവിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ സ്വതന്ത്രരാണെന്ന് കരുതും, പക്ഷേ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന പേടി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടാകും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വസ്ത്രം ധരിക്കണമെന്ന് തോന്നും, ആൾക്കാരെന്ത് പറയുമെന്ന് ചിന്തിച്ച് മാറ്റിവെക്കും. ഒരു സ്വപ്നം കാണും, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് അത് ഉപേക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിവിധ തലത്തിൽ പോകുന്നുണ്ട് നമ്മളുടെ ഓരോ മനുഷ്യൻ്റെയും സ്വാതന്ത്ര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പെട്ടെന്ന് വിളിച്ചോളൂ, കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജി സുമയാണ്. അപ്പം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി നമ്മളുടെ ആ ഒരു ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ പല തരത്തിലുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം ഇത് നമ്മളിഷ്ടപ്പെടുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വസ്ത്രം, അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രരാണോ, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്, ഇതിനെയൊക്കെ പറ്റിയിട്ടെന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ബന്ധത്തിലൊരു സന്തോഷമില്ലെങ്കിലും ഇനി എന്ത് പറയുമെന്ന പേടിയിൽ അവിടെ തന്നെ ഇങ്ങനെ തുടരുന്ന ആളുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ആക്ട്രസ് അനുപമ പരമേശ്വരൻ, അത് അവരുടെ ഇൻ്റർവ്യൂവിൽ അവർ അവരുടെ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോഴാണ് പലരും വിചാരിക്കുന്നത്, ഓ ഇത്രയൊക്കെ പ്രശ്നം, അതൊരു സെലിബ്രിറ്റി ഒരു ആക്ട്രസ് ഒക്കെ ആയിട്ട് തന്നെ ഇത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോയെന്നൊക്കെ ഉള്ളതല്ലേ. അപ്പോഴും അവരുടെ ചിന്തയെന്ന് പറയുന്നത് അവരും പറയുന്നു, ഇനി എന്ത് പറയും എന്ന പേടിയിൽ, ഒരു ബന്ധത്തിലെ ഒരു സന്തോഷമില്ലെങ്കിൽ പോലും ഇനി എന്ത് പറയും, അങ്ങനെ ബാക്കിയുള്ളവർ പറയുന്ന ആ ഒരു ചോദ്യത്തിൽ ഇങ്ങനെ കടിഞ്ഞ് ഞാനിന്മേൽ ഇങ്ങനെ തൂങ്ങി നിന്ന ആൾ തന്നെയായിരുന്നു എന്ന്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വീലൊന്നും നമ്മളുടെ കയ്യിലായിരിക്കത്തില്ല, മറ്റുള്ളവരുടെ ഒരു അഭിപ്രായങ്ങളിലായിരിക്കും ചിലപ്പോൾ അതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിലും നമ്മൾ സ്വാതന്ത്ര്യരാണോ? അല്ല അല്ലേ. സ്വാതന്ത്ര്യം എന്നത് മറ്റുള്ളവരെ മറന്ന് ജീവിക്കുക എന്നല്ല, മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുമുണ്ട്. നമുക്ക് സംസാരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ ഉത്തരവാദിത്തം കൂടി നമുക്ക് വേണം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി ഇടപെടാതിരിക്കാനുള്ള ബോധവും കൂടി നമുക്ക് വേണം. അതാണ് ഒരു ചെറിയ ചിന്ത നമുക്കിവിടെ പറഞ്ഞാലോ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തടവറ ചിലപ്പോൾ ഒരു മുറിയല്ല, നമ്മളുടെ സ്വന്തം മനസ്സായിരിക്കും. എനിക്ക് കഴിയില്ല, ആൾക്കാരെന്ത് വിചാരിക്കും, എനിക്ക് വയസ്സായി, ഇനി തുടങ്ങാൻ വൈകിപ്പോയി, ഇങ്ങനെ ഇത്തരം ഉള്ള ചിന്തകളുടെ ചങ്ങല പൊട്ടിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും സ്വാതന്ത്ര്യരാകുന്നത്. സ്വാതന്ത്ര്യം പുറത്തു നിന്നാരും നമുക്ക് നൽകേണ്ട ഒന്നല്ല, ചില സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ തന്നെ നമുക്ക് അനുവദിക്കേണ്ടതാണ്. ഇഷ്ടമുള്ള സ്വപ്നം കാണാൻ, വീണുപോയാൽ വീണ്ടും എഴുന്നേൽക്കാൻ, തെറ്റുകൾ സമ്മതിക്കാൻ, ആവശ്യമെങ്കിൽ ഇല്ല എന്ന് പറയാൻ, മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യാതിരിക്കാൻ, ഒടുവിൽ നമ്മളായി തന്നെ ജീവിക്കാൻ, അതാണ് ഒരു പക്ഷേ മനോഹരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല തരത്തിൽ പല രീതിയിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഇപ്പം നമ്മളുടെ മനസ്സിലൂടെയും നമ്മളുടെ ചിന്തകളിലൂടെയൊക്കെ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം നമ്മളൊരു ജീവിതത്തെ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടത്? ചിലപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ജീവിതത്തിൽ അത്രത്തോളം അങ്ങ് വലുതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളിലേക്ക് ഇങ്ങനെ പോകാനോ ചിലപ്പോൾ സാധിക്കുകയില്ല. അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ അവർ ഉണ്ടാകും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പുറമേ ഇങ്ങനെ മടിച്ച് ഇരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ തന്നെ. അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാനും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാനുമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: എന്റെ പെണ്ണെ എന്നെ അങ്ങനെ എടുത്തോളി.
1: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ എയർ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണ്. നാളെ സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്താണ്, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ളിടത്തേക്ക് പോകാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം എന്നത് മാത്രമാണോ? അല്ല, എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള അവകാശം കൂടിയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം സുമയ്യ.
1: നമസ്കാരം.
2: പറഞ്ഞോളൂ. റിപ്പബ്ലിക് ഡേ ആശംസകൾ നേരുന്നു.
1: ആരാണ് മനസ്സിലായത്?
2: സ്വാതന്ത്ര്യദിനാശംസകൾ. ആരാണ് മനസ്സിലായത്?
1: പറഞ്ഞോളൂ.
2: ആരാണ് മനസ്സിലായത്?
1: ഹലോ.
2: ഇല്ല, ആരാണ് മനസ്സ്? ഹലോ.
1: ആ, പറഞ്ഞോളൂ.
2: ആരാണ് മനസ്സിലായോ? ഒന്ന്
1: ഇല്ല, പറഞ്ഞോളൂ.
2: രാജു ശങ്കരമംഗലം.
1: ആ, പറഞ്ഞോളൂ.
2: ആ, അപ്പം നമുക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, അതായത് സ്വാതന്ത്ര്യം എല്ലാ ജീവജാലങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനെ അപ്പൊ നമ്മൾ നാളെ ആഘോഷിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമോ? അതായത് ഭാരതീയരെ ബ്രിട്ടീഷുകാർ അടിമയെ പോലെ നമ്മളെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ നമ്മുടെ ധീരയോദ്ധാക്കൾ നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുകയും നമുക്കിങ്ങനൊക്കെ കൂടാനും ചേരാനും ഒക്കെ കഴിയുന്ന മഹത്തായ സ്വാതന്ത്ര്യം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി, ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെയാണ് സുമയ്യ പറഞ്ഞ കണക്ക് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും അവനവന്റെ സ്വാതന്ത്ര്യത്തെ പ്രകടിപ്പിക്കുവാൻ, അത് തുറന്നു പറയുവാൻ ഉള്ള ഒരു പശ്ചാത്തലം കൂടി നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. പക്ഷെ പലപ്പോഴും നമുക്കതിനെ സ്വാധിക്കുന്നില്ല. കാരണം അത് പലർക്കും വേണ്ടി നമ്മൾ ഇപ്പൊ നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോൾ സമൂഹം എന്ത് പറയും, അല്ലെ നമ്മൾ മറ്റൊരാളായിട്ട് സംസാരിക്കുമ്പോൾ സമൂഹം എന്ത് പറയും, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്ത് പറയും, അല്ലെ എന്റെ ഭാര്യ എന്ത് പറയും. ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നമ്മുടേതായ ഓരോരോ സ്വാതന്ത്ര്യങ്ങളും നമ്മൾ മൂടിവെക്കപ്പെടുകയാണ്. അപ്പൊ ഈ സ്വാതന്ത്ര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷവും. അപ്പൊ ആ സന്തോഷം ലഭിക്കും. ഇപ്പൊ നമ്മളിപ്പം അന്ന് നമുക്കറിയത്തില്ല, നമ്മുടെ പൂർവികരൊക്കെ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഈ രാജ്യത്ത് അവർക്ക് എന്തെല്ലാം അവസ്ഥകളാണ് അവർ നേരിടേണ്ടിവന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മളൊക്കെ എത്രയോ ഇന്ന് എത്രയോ സന്തോഷവാന്മാരായി നമ്മൾ ജീവിക്കുന്നു. പിന്നെ ഇത് ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഈ ഈ പെറ്റുകളെ, ഈ ജീവി പ്രാവ് മറ്റ് അങ്ങനെയൊക്കെ ഉള്ളതിനെ ഒക്കെ നമ്മൾ തത്തയൊക്കെ നമ്മള് കൂട്ടിലിങ്ങനെ അടച്ച് വളർത്തിയിട്ട് നമ്മൾ ഇഷ്ടം പോലെ ആഹാരവും വെള്ളവും മരുന്നും എന്ന് വേണ്ട കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളിതിനൊക്കെ കാണും. അപ്പൊ ഇതിങ്ങനെ പുറത്തങ്ങനിരിക്കുന്ന സമയത്താണ് ഈ പുറത്ത് ഈ കിളികളും മറ്റും അതിന്റെ സഹപാഠികളൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പറന്നൊക്കെ പോകുമ്പോ അത് ആ കൂട്ടിക്കിടന്നുകൊണ്ട് പ്രകടമാക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അത് അത് ആഗ്രഹിക്കുന്നത് അത് അവരോടൊപ്പം ഒന്ന് പറന്നുല്ലസിച്ച് പോവുക എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം. പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളിതിനെ കൂട്ടിലടച്ച് നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അപ്പൊ എന്നതുപോലെയാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കുവാൻ കഴിയാതെ ഓരോ മനുഷ്യനും ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മാറ്റം വരുന്നത് നമ്മൾ സ്വയം, സുമയ പറഞ്ഞ കണക്കെ തന്നെ നമ്മൾ സ്വയം തീരുമാനിക്കുക, ഇതെന്റെ അവകാശമാണ്, ഇതെന്റെ ആഗ്രഹമാണ്, അതെനിക്ക് മൂടിവെക്കാനുള്ളതല്ല, എനിക്ക് പ്രകടമാക്കാനുള്ളതാണ്. ജീവിതം കുറച്ചു മാത്രമേ ഉള്ളൂ ഈ ഭൂമുഖത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ ജീവിതകാലയളവിൽ എന്റെ സന്തോഷങ്ങളെ സ്വയം ഞാൻ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളായിരിക്കണം. ആ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കാൻ ആർക്കും ഒരവസരം കൊടുക്കാതെ നമ്മൾ തന്നെ അതിനെ നേരിടാനുള്ള ഉജ്ജ്വലമായ ഒരു മനസ്സ് സൃഷ്ടിക്കുന്നിടത്താണ് നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് എന്റെ കാഴ്ചപ്പാട്.
1: അപ്പം അങ്ങനെ നമുക്ക് അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എന്താ പറയാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങളെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയായിക്കോട്ടെ, ഇതിനൊക്കെ കൃത്യമായിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അല്ലേ. അതായത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അഭിപ്രായം പറയാതെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് പറയാൻ കഴിയുന്നത് സ്വാതന്ത്ര്യമാണ്. തീർച്ചയായിട്ടും തെറ്റായ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നതും ഒരു സ്വാതന്ത്ര്യമാണ് അല്ലേ. നമ്മളെ സന്തോഷിപ്പിക്കാത്ത കാര്യങ്ങൾക്കില്ല എന്ന് പറയാൻ കഴിയുന്നതും ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. കട്ടായിട്ടുണ്ട്. നമ്മളെ സന്തോഷിപ്പിക്കാത്ത കാര്യങ്ങൾക്കില്ല എന്ന് പറയുന്നതും ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ അതേസമയം ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ കണ്ണീരായി മാറരുത്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന പേരിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റൊരു മുഖമാണ് ചിലർക്ക് സ്വാതന്ത്ര്യം എന്നത് സ്വന്തം കാലിൽ നിൽക്കുക എന്നതാണ്. ചിലർക്കത് സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കുക എന്നതാണ്. ചിലർക്കതൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരിക എന്നതാണ്. മറ്റൊരാൾക്കത് വർഷങ്ങളായി മാറ്റിവെച്ച സ്വപ്നങ്ങൾ വീണ്ടും തുടങ്ങുക എന്നതാണ്. വേറൊരാൾക്ക് മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം ഓരോ മനുഷ്യനും വ്യത്യസ്തമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
3: എല്ലാ ശ്രോതാക്കൾക്കും അഡ്വാൻസ് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്.
1: ഓക്കെ.
3: എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന സ്വാതന്ത്ര്യമായിരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യം. അല്ലാതെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യത്തിനകത്ത് യാതൊരു സുഖവും ഉണ്ടാകില്ല. പരസ്പരം മനസ്സിലാക്കി വിശ്വസിച്ച് എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഇന്ത്യ ആകട്ടെ നമുക്ക് വേണ്ടത് എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
1: ഓക്കെ. അതായത് എല്ലാവരെയും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക അല്ലേ. അത് വലിയൊരു മനസ്സിന് ഉടമകളായിട്ടുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം.
1: നമസ്കാരം.
4: പ്രകാശ് ഏട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോഴെന്ന് പറഞ്ഞാല് അത് വിശേഷിച്ച് വിദേശത്ത് ജീവിച്ചു വന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നാട്ടിൽ മണിമാളികൾ കാണും, വലിയ വണ്ടി കാണും, വസ്തുക്കൾ കാണും, ഒരുപാട് സമ്പാദ്യങ്ങൾ കാണും, എല്ലാം കാണും. പക്ഷെ എങ്കിൽ തന്നെ വിശേഷിച്ചും അറബ് രാജ്യങ്ങളിൽ ജീവിച്ചു വന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അയാൾ മുമ്പേ നേരത്തെ പറഞ്ഞാല് കൂട്ടിലടച്ച തത്തയെ പോലെ. അങ്ങനെ ഈ വിശേഷം മറ്റു കാര്യങ്ങളൊക്കെ കറങ്ങുമ്പോ ചോദിക്കുക, ഓ നമുക്കും ഈ അവസ്ഥ ആയിരുന്നെങ്കിലോ എന്ന്. കാരണം എന്ന് വെച്ചാൽ നേരം വിളക്കുമ്പോ ജോലിക്ക് പോണം, അതിന്റെ അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് വന്നേച്ച് വീണ്ടും അടുത്തത് എങ്ങും പോകാനും പറ്റത്തില്ല. അത്യാവശ്യത്തിന് വല്ല മാർക്കറ്റിലോ വല്ലതും പോയി എന്തെങ്കിലും തിന്നാൻ മേടിക്കുന്ന അല്ലാതെ അല്ലാതെ കറങ്ങാനോ പിടിക്കാനോ അതിനൊന്നും പറ്റത്തില്ല. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ചെറിയ സ്വാതന്ത്ര്യമല്ല, ഇച്ചിരി വലിയ സ്വാതന്ത്ര്യമാണ്. ആരെ എന്ത് കയറി പറഞ്ഞോളയ, എങ്ങനെ ദൈവഭയം ഉള്ളവന്റെ കാര്യമല്ല ആരെയും പേടിക്കേണ്ട എന്നുള്ള അഹങ്കാര മനോഭാവം, ആരോഗ്യം ഉള്ളപ്പോൾ ഉള്ള അഹങ്കാര മനോഭാവം ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന്റെ ഗുണം അപ്പോഴും മനസ്സിലാവും. എന്നാലും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുള്ള എല്ലാ ബുദ്ധിശക്തി
1: നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പം നമ്മളുടെ നാട് നമ്മളുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യം വലുതാണ്. അതേപോലെ തന്നെ ഇപ്പം അതേപോലെ തന്നെ ആയിരിക്കണമെന്നില്ല ഈ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് വർക്ക് ചെയ്തവർക്ക്. പക്ഷേ അവർക്ക് അവരുടെ രാജ്യങ്ങളിൽ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ രാജ്യത്തും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് പാലിക്കാനുള്ളതാണ്. ഇതിപ്പോൾ അവിടെ പോയിട്ട് നമുക്കത് പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മൾ അവിടെ പണിയെടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ പാലിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ഔട്ട്സൈഡറായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളത് പാലിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
5: ഹലോ. നമസ്കാരം.
1: നമസ്കാരം.
5: സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. നമ്മുടെ രാജ്യം തന്നെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഓഗസ്റ്റ് 15. പിന്നെ വീട്ടിലായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റും. ഒരു ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കയറി ആരും കൈ കടത്തരുത്. അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കുട്ടികൾക്കായാലും വാർദ്ധക്യം ചെന്നവരായാലും മാതാപിതാക്കളായാലും അങ്ങനെ ഒരു ഫാമിലി മൊത്തം, ഒരു സമൂഹം, ലോകമെമ്പാടും എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. അപ്പൊ എല്ലാവരും സ്വതന്ത്രമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലായാലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ പറ്റും. അപ്പം അതിന് ലൈഫിലായാലും എല്ലാം സ്വാതന്ത്ര്യത്തോടെ തന്നെ പെരുമാറണം. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കൈകടത്തരുത്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കട്ടെ, മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിതം മുന്നോട്ട് പോട്ടെ.
1: ഓക്കെ, അതെ അതെ, എല്ലാവർക്കും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർക്ക് കൊടുക്കുന്നിടത്താണ് നമ്മൾ ഓരോരുത്തരും മനുഷ്യരാവുന്നത് അല്ലേ. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ അതാണ്ട് ചെറിയൊരു തോട്ട്, ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അമ്മ കാണാതെ പുറത്തുപോയി കളിക്കുക എന്നുള്ളതായിരുന്നു അല്ലേ. കുറച്ചുകൂടി വലുതായപ്പോൾ ആരോടും ചോദിക്കാതെ പുറത്തു പോവുക എന്നതായി. പിന്നെ ജോലി കിട്ടിയപ്പോൾ സ്വന്തം പണം കൊണ്ട് ഇഷ്ടമുള്ളത് വാങ്ങുക എന്നായി. പക്ഷെ ജീവിതം കുറച്ചുകൂടി മനസ്സിലാവുമ്പോൾ നമുക്ക് തിരിച്ചറിയും, സ്വാതന്ത്ര്യം എന്നത് ആരും നമ്മളെ നിയന്ത്രിക്കാത്ത അവസ്ഥ മാത്രമല്ല, നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്ന അവസ്ഥ കൂടിയാണ് കേട്ടോ. അപ്പം നമ്മളോടൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്തായിരുന്നു എന്നുള്ളതായിരുന്നു. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമാണോ, അതോ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണോ? അപ്പോൾ നിങ്ങളുടെ ഉത്തരം എന്തായാലും നിങ്ങളൊന്ന് ഓർക്കണം, സ്വാതന്ത്ര്യം എന്നത് നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതമല്ല കേട്ടോ, ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൂടിയാണ്. ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം അത് ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ദിവസം കൂടിയാണ്. പക്ഷെ ഒരു മനുഷ്യൻ തൻ്റെ ഭയങ്ങളിൽ നിന്ന് സ്വതന്ത്രനായ ദിവസമുണ്ടല്ലോ, അതൊരു പക്ഷെ ചരിത്രത്തിലൊന്നും എഴുതപ്പെടുകയില്ല. പക്ഷെ ആ മനുഷ്യൻ്റെ ജീവിതം അന്നും മുതൽ മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഓർക്കാം, സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരെ ഓർക്കാം, അതോടൊപ്പം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഒക്കെ ഒരു ഇൻസെക്യൂരിറ്റീസോ കാര്യങ്ങളോ പേടിയോ ഭയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് മാറ്റി നിർത്താം. ആ ഒരു ചങ്ങല പൊട്ടിക്കാൻ ഒരു ചെറിയ ശ്രമം ഇന്ന് നിങ്ങൾക്ക് ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു ആഘോഷമൊന്നുമല്ല കേട്ടോ, അതൊരു ഒരുപാട് മനുഷ്യരുടെ ത്യാഗത്തിൻ്റെ ഫലം കൂടിയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സ്വാതന്ത്ര്യത്തിനും പിന്നിൽ സ്വന്തം ജീവിതം പോലും രാജ്യത്തിനായി മാറ്റിവെച്ച ഒരുപാട് ആളുകളുടെ കഥയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കുകയും അത് അടുത്ത തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കുകയും നമുക്ക് ചെയ്യാം. നമ്മുടെ രാജ്യം കൂടുതൽ സ്വാതന്ത്ര്യവും നമ്മളുടെ സമൂഹം കൂടുതൽ സമത്വമുള്ളതും നമ്മുടെ മനസ്സുകൾ കൂടുതൽ സ്വാതന്ത്ര്യവുമാകട്ടെ. സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചൊരു അവകാശമാണ്, അത് സംരക്ഷിക്കുക അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ട് തിങ്കളാഴ്ച നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
11: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
7: ഹഹഹഹ

0: ചീള പരിപാടിയാണ്.
1: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
12: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
13: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: എന്നാലും പേഴൂരത്തെ ശാരദയാള് മെടുക്കിയ.
1: പിന്നെ വലിയ മെടുക്ക, നാട്ടുകാർക്ക് മൊത്തം കാശ് കൊടുക്കാനുണ്ട്.
0: ഞാനും അത് തന്നെ പറയുന്നത്. ഇത്രയും കടമൊക്കെ ഉള്ളവളെ ടൂറിന് പോന്നു ചേട്ടാ.
1: ടൂറിന് പോന്നു? എവിടെ?
0: തൊഴിലുറപ്പിൽ നിന്ന് പോകുന്നവരെല്ലാം കൂടെ ടൂറിന് പോകുന്നു.
1: അതിന് ശാരദ തൊഴിലുറപ്പിന് പോകുന്നില്ലല്ലോ.
0: ഇല്ല, പക്ഷെ ടൂറിന് പോകുന്നവരെല്ലാം കൂടെ ശാരദയെ കൊണ്ടുപോകുന്നു.
1: പോകേണ്ട റൂട്ടൊക്കെ ശാരദയ്ക്ക് അറിയായിരിക്കും.
0: റൂട്ട് ഡ്രൈവർ നോക്കിക്കൊള്ളും. ശാരദ ഉണ്ടെങ്കിലേ ടൂറിനൊരു ഉഷാറുള്ളെന്ന്.
1: അത് ശരിയാ. ആടാനും പാടാനും തമാശ പറയാനും ഒക്കെ വിടുക്കുക.
0: മാധവൻ സാറിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ട് തിരികെ ചോദിച്ചപ്പോ ശാരദ പറഞ്ഞത് എന്തോന്നറിയാവോ? മരിക്കുന്നതിന് മുമ്പ് തരാൻ ചേച്ചിന്ന്. എന്നിട്ടൊരു ചിരിയും ചിരിച്ചങ്ങ് പോയി.
1: മാധവൻ സാറിന്റെ ഭാര്യ എന്തോ പറഞ്ഞു?
0: അവരിൽ നിന്ന് ചിരിച്ച്. അല്ല, ശാരദയെ കുത്തിരി പിടിച്ചു നിർത്താൻ പറ്റുമോ?
1: പണ്ട് രാമകൃഷ്ണൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചായിരുന്നു. ചേട്ടൻ കാശ് ചോദിച്ചപ്പോ പറഞ്ഞു എന്തോ അറിയോ? കൊച്ചാട്ടൻ മരിച്ചാ ഞാനും
0: കരയേണ്ടതല്ലോലിക്കട്ടിയ.
1: ആര് ചൂടായിക്കൊണ്ട് എന്നാല് ശാരദ ചിരിച്ചോണ്ട് ഒരു മറുപടി പറയും. അതോടെ ചൂടായി വന്നവരുടെ ചൂടും പോവും, അവരും ചിരിക്കും.
0: പിന്നെ വേറൊരു കാര്യമുണ്ട്. കാശ് തിരിച്ചും മറിച്ചും ഒക്കാവുന്ന ജോലികളൊക്കെ ചെയ്തും അവിടെ രണ്ട് പെമ്പിള്ളാരെയും കെട്ടിച്ചയച്ചില്ലയോ? വസ്തുവും വീടും വിറ്റില്ല, വാടകയ്ക്ക് താമസിക്കേണ്ടിയും വന്നില്ല. രണ്ട് മരുമക്കളെയും കിട്ടി.
1: ദൈവം അവക്ക് അനുഗ്രഹീതമായി വർത്താനം പറയാൻ പറ്റിയ ഒരു നാക്ക് കൊടുത്തു. എവിടെ പോവാൻ ഇറങ്ങി സാശു?
2: ഓ, പല സ്ഥലങ്ങളിലും കറങ്ങിട്ട് വരുക. പക്ഷെ കറങ്ങിയത് മാത്രം മിച്ചം. ഉദ്ദേശ കാര്യം ഒന്നും നടന്നതുമില്ല.
0: ഞങ്ങളെ കൊണ്ട് സഹായിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ പറ സദാശിവ.
2: അമ്മാവി, വർഷങ്ങളായിട്ട് ഓണക്കാലം വരുമ്പോ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നമ്മുടെ മുരളി വരുമല്ലോ.
1: അവൻ കുറച്ചു മുമ്പ് കിഴക്കോട്ട് പോയല്ലോ.
2: അവൻ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ പോട്ടെ, അവനിനി പണിക്ക് വരണ്ട. പറമ്പ് കാട് കയറി കിടന്നാലും അവനെ ഇനി വേണ്ട.
0: ഏതാണ്ട് കാര്യം ഉണ്ടായല്ലോ.
2: രണ്ടാഴ്ചക്ക് മുമ്പ് അമ്മാവി അവനെ ഞാൻ പോയി കണ്ട് പറഞ്ഞതാ. അവൻ വരാമെന്ന് ഏറ്റതാ.
1: തിരക്കിട്ട പണിയിലായിരിക്കും.
0: എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചുകൂടായോ?
2: പലരെയും നോക്കി, പറമ്പിലെ പണിക്കിപ്പോ ആരെയും കിട്ടുന്നില്ല.
0: അത് ശരിയാ. വാർഫിന്റെ പണിക്കാണെങ്കിൽ ആളിനെയും കിട്ടും. അതാകുമ്പോ രണ്ടു മണി വരെ ജോലി ചെയ്താ മതിയല്ലോ. ബിരിയാണിയും കിട്ടും, അരിഷ്ടവും കുടിക്കാം.
2: മുരളി വരാഞ്ഞതിന്റെ കാരണം എന്താന്നൊക്കെ ഞാൻ അറിഞ്ഞു.
0: കൂലി കൂടുതൽ കിട്ടത്തില്ലെന്ന് വിചാരിച്ചാണോ?
2: ഏയ്, അതൊന്നുമല്ല. എല്ലാ വർഷവും ഓണത്തിന് ഒരു മാസം മുമ്പേ എന്റെ മോൻ ലീവിന് വരും. അവൻ കൊണ്ടുവരുന്ന കുപ്പി ഒരെണ്ണം മുരളിക്ക് കൊടുക്കുകയും ചെയ്യും.
1: അത് ശരി.
2: ആ, ഇത്തവണ അവനെ ഡിസംബറിലെ അവധിയുള്ളൂ.
0: ആ, അപ്പൊ കൂലിയല്ല കുപ്പിയാ പ്രാധാന്യം.
1: അല്ല, ഈ മോൻ ഡിസംബറിലെ എത്തത്തുള്ളെന്ന് മുരളി എങ്ങനെ അറിഞ്ഞു?
2: എന്റെ മോന്റെ സുഹൃത്തല്ലയോ അമ്മാവാ, നമ്മുടെ ഫാൻസി കട നടത്തുന്ന രവി. രവിയുടെ കളത്തിണ്ണലല്ലയോ മുരളി സ്ഥിരം ചെന്നിരിക്കുന്നത്. രവി പറഞ്ഞു കാണും.
0: ഡിസംബറിൽ മോൻ വരുമ്പോ മുരളിയെ വിളിച്ചില്ലെങ്കിലും അവൻ മമ്മട്ടി ആയിട്ട് വരും.
2: അവനിനി ഫ്രീ ആയിട്ട് ചെയ്തു തരാന്ന് പറഞ്ഞാലും പറമ്പ് ഞാൻ അവനെ കയറ്റത്തില്ല.
1: അല്ല, ഒരു കാര്യം ചെയ്യ്, ആ വടക്കേത്തറയിലെ സോമനെ പോയി വിളി.
2: വിളിച്ച് വേറെ പണി ഏറ്റത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാനതങ്ങ് വിശ്വസിച്ച് ചുമ്മാതായിരുന്നു.
0: അതെന്താ അവൻ തടസ്സം പറഞ്ഞത്?
2: പണിക്ക് സ്ഥിരം വിളിക്കുന്നത് മുരളിയല്ലയോ, കുപ്പി കൊടുക്കുന്നത് അവനല്ലയോ, അയാളെ പോയി വിളിക്കട്ടെന്ന് അവനെ ഫാൻസി കടലെ രവിയോട് പറഞ്ഞു.
1: കാലം പോയി, കാശി നല്ലവല്ല, മദ്യത്തിനാ മാർക്കറ്റ്.
2: അത് കുറെ നാളിന് മുമ്പേ എനിക്ക് മനസ്സിലായതാ. ഒരു സർക്കാർ ഓഫീസിൽ ഒരു കാര്യം സാധിക്കാൻ പലതവണ പോയിട്ട് നടന്നില്ല. അവസാനേ പിയൂണ് പറഞ്ഞ് ഒരു കുപ്പി മേടിച്ച് കൊടുത്താ മതിയെന്ന്. കുപ്പിയുടെ കാശ് അങ്ങ് പിയൂണിനെ ഏൽപ്പിച്ച്.
1: പിറ്റേ ദിവസം സംഗതി സാധിച്ചു കാണും.
2: ആ, സാധിച്ചു കിട്ടി.
0: ഞാനതല്ല ആലോചിക്കുന്നത്. ഗൾഫിലെ എരിപൊരിയുന്ന വെയിലത്ത് പോയി ജോലി ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നാട്ടിലെ പണിക്ക് വിളിച്ചാൽ ആർക്കും വയ്യ.
1: അല്ല, കുറെ നാളത്തേക്ക് ഉള്ളി ഈ വാശി പിടിത്തമൊക്കെ ജോലി ചെയ്യാൻ ആവതില്ലാതെ വരുന്ന ഒരു കാലം വരും. അന്നേരം കുപ്പിയും കിട്ടത്തില്ല, കാശും കിട്ടത്തില്ല.
0: അത് തന്നെ ചോരത്തിളപ്പിലെ ആവേശമൊക്കെയും കെട്ടടങ്ങിയിടുമെന്നോർക്കില്ല മനുഷ്യർ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും, കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളത് അല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ടൂർസും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: ഹിന്ദ് റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആദ്രയാണ്. ജില്ലയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വനം വന്യജീവി നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. ഓഗസ്റ്റ് 15 ആശ്രമ മൈതാനത്താണ് പരിപാടികൾ. രാവിലെ 8:50 പരേഡ് അണിചേരും. 8:52 കമാൻഡർ ചുമതലയേൽക്കും. 9:02 മുഖ്യാതിഥിയായി മന്ത്രി എത്തും. 9:05 പതാക ഉയർത്തും. 9:08 പരേഡ് പരിശോധിക്കും. 9:13 പരേഡ് മാർച്ച് പാസ്റ്റ് ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. തുടർന്ന് ട്രോഫികളുടെ വിതരണം നടത്തി ദേശീയഗാനത്തോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനം. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സാന്നിധ്യമുണ്ടാകും. പോലീസ്, എക്സൈസ്, വനം, സ്റ്റുഡന്റ് പോലീസ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളുടെ പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. മാൻ സംഘങ്ങളും പങ്കെടുക്കും. സംസ്ഥാനത്തെ ഭൂമി സംബന്ധമായ വിവരങ്ങളും രേഖകളും സർവേ നടപടികളും ഡിജിറ്റൽ വൽക്കരിക്കുന്ന ഡിജിറ്റൽ ശ്രീ സർവേ പ്രവർത്തനങ്ങളുടെ ജില്ലയിലെ പുരോഗതി വിലയിരുത്തി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ നിലവിലെ പുരോഗതിയും പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും വിശദമാക്കി. 10 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 1.31 ലക്ഷം പരാതികളിൽ 63% 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പരിഹരിച്ചു. ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ച് ജില്ലയിൽ നിന്ന് 4374 പരാതികൾ തീർപ്പാക്കി. പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത നൽകാൻ 51 ഡിജിറ്റൽ അപ്ഡേഷനുകൾ നടത്തി. വാർഡ്തല സഭകൾ കൂടുതൽ സജീവമാക്കണം. താഴെ തട്ടിലേക്ക് കൂടുതൽ പ്രചാരണ പരിപാടികൾ നടത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. സർവേ ലാൻഡ് റെക്കോർഡ്സ് വകുപ്പ് ഡയറക്ടർ ഡോ ജോ ഒ അരുൺ അധ്യക്ഷനായി. അഡീഷണൽ ഡയറക്ടർ PS സതീഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ SS ബിനു, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കളക്ടറുടെ അധീനതയിലുള്ള റിവർ മാനേജ്മെന്റ് ഫണ്ടിന്റെ 2021-22 മുതൽ 2025-26 വരെയുള്ള സാമ്പത്തിക വർഷം ഓഡിറ്റ് നടത്തുന്നതിനായി ചാർട്ടേഴ്സ് അക്കൌണ്ടന്റ് കമ്പനികളിൽ നിന്നും ക്വട്ടേഷൻ ക്ഷണിച്ചു. September 15 വൈകിട്ട് 3:00 ജില്ലാ കളക്ടർ സിവിൽ സ്റ്റേഷൻ കൊല്ലം 6910013 വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0474279347. കൊട്ടാരക്കര കിലാ CSED കുടുംബശ്രീ യൂണിറ്റുകൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും പൊതുജനങ്ങൾക്കും 18 മുതൽ 20 വരെ കോഴി വളർത്തൽ പരിശീലനം നടത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നും 18-50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഉപേക്ഷിക്കാം. രജിസ്ട്രേഷൻ 7012644256. സംസ്ഥാന എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിലുള്ള ലാസ് കോമ്പോസൈറ്റ് സുരക്ഷാ പ്രോജക്റ്റിൽ കൌൺസിലർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ആന്ത്രോപോളജി, ഹ്യൂമൻ ഡെവലപ്മെന്റ്, നഴ്സിംഗിൽ ബിരുദവും കൌൺസിലിംഗിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും. കൊല്ലം സ്വദേശികൾക്ക് മുൻഗണന. പ്രതിമാസം വേതനം 16,000 രൂപയും TA August 17 രാവിലെ 10 ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഓഫീസിലെത്തണം. വിലാസം ലാസ് കോമ്പോസൈറ്റ് സുരക്ഷാ പ്രോജക്ട്, AR സൂപ്പർ മാർക്കറ്റിന് സമീപം, മേടയിൽ രാമൻകുളങ്ങര, കൊല്ലം. ഫോൺ നമ്പർ 0474279666. എഴുകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം ലെക്ചർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്കോടെയുള്ള ബിരുദാനന്തര ബിരുദവും നെറ്റും. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി August 17 രാവിലെ 10 പോളിടെക്നിക് പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. ഫോൺ നമ്പർ 0474248468. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് August 18 രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തും. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ള 18-35 മധ്യേ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 ബയോഡേറ്റയും ആധാർ കാർഡുമായി പങ്കെടുക്കണം. ഫോൺ നമ്പർ 8304852968. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. Thank you.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: കെഎസ്ആർടിസി പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
1: പോലീസ് ഒരു സുഹൃത്താണ്, നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. ആധുനിക കാലത്ത് ഏറ്റവും മോഡേൺ കൺസെപ്റ്റാണ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇന്ന് കുറ്റവാളികൾ തന്നെ വളരെ അഡ്വാൻസ്ഡാണ്, സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്, അതനുസരിച്ച് പോലീസിനെ എക്യുപ്പ് ചെയ്യുക.
0: സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റായി യോഗ്യത നേടി വ്യോമസേന സ്ക്വാഡ്രൺ ലീഡർ ഭാവന കാന്ത്. ഗോളിയോറിലെ ടാക്സ്റ്റിക് ആന്റ് എയർ കോംബാറ്റ് ഡെവലപ്മെന്റ് കേന്ദ്രത്തിൽ നിന്നും ഫൈറ്റർ കോംബാറ്റ് ലീഡറായി യോഗ്യത നേടുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന ചരിത്ര നേട്ടമാണ് ബീഹാർ സ്വദേശിയായ ഭാവന കാന്ത് സ്വന്തമാക്കിയത്. കോഴിക്കോട് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ വഴി സൌജന്യ വൈഫൈ സംവിധാനമൊരുക്കാൻ പദ്ധതിയുമായി BSNL. ഗവൺമെന്റ് സബ്സിഡിയോടെ സൌജന്യ വൈഫൈ മോഡവും ഇൻസ്റ്റലേഷനും ലഭിക്കുന്ന ഭാരത് നെറ്റ് ഉദ്യമി പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എല്ലായിടത്തും എത്തിക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ബാലുശ്ശേരി MLA VT സൂരജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പുതിയ കണക്ഷനുകൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഗ്രാമസഭകൾ, വാർഡുതല സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങൾ, കുടുംബശ്രീ പരിപാടികൾ, ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള മറ്റു പരിപാടികൾ എന്നിവ വഴി വേദിയൊരുക്കാനും തീരുമാനമായി. പദ്ധതി പ്രകാരം 1 GB/s വരെ സ്പീഡുള്ള അതിവേഗ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കും. മുമ്പ് വിച്ഛേദിച്ചുപോയ അതേ നമ്പറുകൾ തന്നെ ലാൻഡ് ഫോൺ കണക്ഷൻ എടുക്കാനുള്ള സൌകര്യവും ഉണ്ടാകും.
0: ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിനം. 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവർക്കും രാജ്യം ആദരാഞ്ജലി അർപ്പിച്ചു. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. വിഭജനം മൂലം ദുരിതമനുഭവിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. പുതിയ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ നേതൃത്വത്തിലാകും സന്നിധാനത്തെ ചടങ്ങുകൾ ആരംഭിക്കുക. തിങ്കളാഴ്ച രാവിലെ 5 മുതൽ പൂജകൾ നടക്കും. ചിങ്ങമാസ ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുകയാണ്. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം മറ്റന്നാൾ. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തംനഗറിൽ രാവിലെ 9 മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. സ്വകാര്യ കാറ്ററിംഗ് ഗ്രൂപ്പുകൾക്കൊപ്പം കുടുംബശ്രീയും ഓണസദ്യ രംഗത്ത് സജീവമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ SMITHY M.
4: സംസ്ഥാനത്തുടനീളമായുള്ള 400 വനിതാ കാറ്ററിംഗ് യൂണിറ്റുകളുടെ സംരംഭകരാണ് ഓണസദ്യ തയ്യാറാക്കുന്നതെന്ന് കുടുംബശ്രീ വൃത്തങ്ങൾ അറിയിച്ചു. കുറഞ്ഞത് 5 പേർക്കുള്ള സദ്യയെങ്കിലും ബുക്ക് ചെയ്യണം. ജില്ലാതലത്തിലെ കോൾ സെന്ററുകൾ വഴിയും CDSകൾ വഴിയും ബുക്കിംഗ് നടത്താം. ഈ ഓർഡറുകൾ ബുക്ക് ചെയ്യുന്നവരുടെ സമീപത്തെ കുടുംബശ്രീകൾക്ക് നൽകും. അതാത് പഞ്ചായത്തുകളിലെ കുടുംബശ്രീ സംരംഭകരുടെ പക്കൽ നിന്ന് സദ്യ വാങ്ങുകയും ചെയ്യാം.
0: മൊബൈൽ റീചാർജുകൾ എളുപ്പത്തിൽ ചെയ്യാൻ പുതുതായി അവതരിപ്പിക്കുന്ന BSNL സെൽഫ് കെയർ ആപ്പിലൂടെ സാധിക്കുമെന്ന് BSNL കേരള ചീഫ് ജനറൽ മാനേജർ ടെലികോം R. സജികുമാർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനോദ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനും പുതിയ സെൽഫ് കെയർ ആപ്പ് സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലെ ആനമതിൽ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രിമാരുടെ സംയുക്ത സംഘം അടുത്തമാസം ആറളം ഫാം സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, കെ എ തുളസി, പി കെ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആറളം ഫാം സന്ദർശിക്കുക. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ആനമതിൽ നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് വിഭാഗം വിലയിരുത്താനും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശം നൽകി. ആനമതിൽ നിർമ്മാണം സാധ്യമല്ലാത്ത പ്രദേശങ്ങളിൽ ശക്തമായ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ആറളം ഫാമിന് ചുറ്റും പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുമ്പോൾ മറ്റ് ജനവാസ മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാനുള്ള മാർഗങ്ങളും യോഗം വിലയിരുത്തി.
0: ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. ശ്രീലങ്കയിലെ ഗ്യാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ട് മത്സരങ്ങളുള്ള പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. മഴക്കാല പന്തുകളിയായ ഷൂട്ട് ദി റെയിൻ ഫുട്ബോൾ മത്സരങ്ങൾക്ക് എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. 38 ടീമുകളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. മത്സരങ്ങൾ നാളെ സമാപിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 303 പോയിന്റ് ഇടിഞ്ഞ് 77,773, നിഫ്റ്റി 72 പോയിന്റ് നഷ്ടത്തിൽ 24,321 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 80th സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയും ദൂരദർശനും രാത്രി 7 മണിക്ക് അഭിസംബോധന തത്സമയം ജനങ്ങളിലെത്തിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 1057 ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടണ്. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേമാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർഘർ തിരംഗയുടെ ഭാഗമായ തിരംഗയാത്രകളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വൈകുന്നേരം 5:10 രാജ്യത്തെ സൈനികരെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന 80th സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ PM വിശ്വകർമ്മ പദ്ധതിയുടെ 100 ഗുണഭോക്താക്കളെ കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5000 പ്രത്യേക അതിഥികളെയാണ് ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പുറമെ PM ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായ യുവജനങ്ങൾ, മുദ്രായോജനയുടെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർ, ശാസ്ത്രജ്ഞർ, ഡ്രൈവർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലേക്ക് ക്ഷണമുണ്ട്. വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര സുഗമമാക്കുന്നതിന് നാളെ പുലർച്ചെ 4 മുതൽ ഡൽഹി മെട്രോയുടെ എല്ലാ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിരക്ഷാസേന, ജയിൽ വകുപ്പ് തുടങ്ങിയവയിൽ നിന്നായി 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. ധീരതയ്ക്കുള്ള മെഡലുകൾ 301 പേർക്കും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ 92 പേർക്കും സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ 664 പേർക്കുമാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും SP ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ നിന്നും 6 പേർക്കും അഗ്നിരക്ഷാസേനയിൽ നിന്നും 2 ഉദ്യോഗസ്ഥർക്കും ജയിൽ വകുപ്പിൽ നിന്നും 2 പേർക്കുമാണ് ലഭിച്ചത്. 1947 ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരെയും അനുസ്മരിച്ച് ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനം നിരവധി ജീവിതങ്ങൾ തകർക്കുകയും കുടുംബങ്ങളെ അനാഥമാക്കുന്ന വിധത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. വികസിത ഭാരതം സൃഷ്ടിക്കുവാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാക്കാൻ ഈ ദിനം പ്രചോദനമാകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ അധ്യായങ്ങളിലൊന്നാണ് വിഭജനമെന്നും ദശലക്ഷങ്ങളാണ് ഇതിലൂടെ ദുരിതം പേറിയതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. നിരവധി പേരുടെ ധീരതയെയും ത്യാഗത്തെയും പോരാട്ടങ്ങളെയുമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണാദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഹർഘർ തിരംഗയുടെ ഭാഗമായി രാജ്യമെങ്ങും ദേശീയ പതാക ഉയരുമ്പോൾ ഖാദി തുണിയിൽ പതാക നിർമ്മിച്ചു നൽകുന്ന കണ്ണൂർ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ജീവനക്കാർ വലിയ തിരക്കിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനത്തിന്. 2nd ബർദോളി എന്നറിയപ്പെടുന്ന കണ്ണൂർ പയ്യന്നൂരിൽ ഖാദിയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ഹർഘർ തിരംഗ ആഘോഷിക്കുമ്പോൾ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ദേശീയ പതാകയുടെ നിർമ്മാണം തകൃതിയിൽ പുരോഗമിക്കുകയാണ്. ഖാദി തുണിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ത്രിവർണ പതാക നിർമ്മിച്ചെടുക്കുന്ന തിരക്കിലാണ് ഈ കേന്ദ്രത്തിലെ ജീവനക്കാർ. കൃത്യമായ അളവിൽ 3 നിറങ്ങളിലുമുള്ള തുണി മുറിച്ചെടുത്ത് ശ്രദ്ധയോടെ അവർ പതാക നിർമ്മിച്ചെടുക്കുകയാണ്. 40 വർഷത്തോളമായി പയ്യന്നൂർ ഖാദി കേന്ദ്രം ദേശീയ പതാക നിർമ്മിക്കുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്നു നൽകിയ പയ്യന്നൂർ ഖാദിക്ക് ദേശീയ പതാകയുടെ നിർമ്മാണത്തിലൂടെ അഭിമാന നിമിഷങ്ങളാണ് ഓരോ വർഷവും കൈവരുന്നത്.
0: സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണി വരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് രാജാവ് വീരേന്ദർ സിംഗ് ബസോയെ യുഎഇയിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തിരിച്ചെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്നിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്ര സർക്കാർ നയത്തിലെ പുതിയ നാഴികക്കല്ലാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കനത്ത മഴയിൽ ഒഡീഷയിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. വൈതരണി ബുധബലങ്ക നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് വടക്കൻ ജില്ലകളിൽ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഭദ്രക് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചമ്പുവയിൽ പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമഗ്ര പുരോഗതിയും പൂർണ്ണ ഹാജറും ലക്ഷ്യമിട്ട് കാസർഗോഡ് പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഉയരെ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: സ്കൂൾ ഓൺ ഡ്രീംസ് ഓൺ എവരിവൺ ഇൻ എന്ന മുദ്രാവാക്യമുയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ മറാഠി, മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളിലെ കുട്ടികൾക്കിടയിലെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി ഇല്ലാതാക്കി 100% എൻറോൾമെന്റും ഹാജറും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
0: സംസ്ഥാനത്ത് പാലക്കാടും കൊച്ചിയിലും BSNL സാറ്റലൈറ്റ് ഫോൺ കണക്ഷനുകൾ നൽകി തുടങ്ങിയതായി ചീഫ് ജനറൽ മാനേജർ ആർ സജികുമാർ. വിദൂര മേഖലകളിലുള്ളവർക്കും മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കും ഇത് ഗുണകരമായിരിക്കും. സംസ്ഥാനത്ത് ഈ വർഷം അവസാനത്തോടെ 5G സേവനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടന്. യുവസ് താരം ബ്രാൻഡൻ നെകാഷിമയെ 6-3, 7-6 എന്ന സ്കോറിനാണ് ഷെൽട്ടൻ പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസ് കിരീടം പോളിഷ് താരം ഇഗ ഷ്യാംടെക് സ്വന്തമാക്കി. കസാഖ് താരം എലേന റൈബാക്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2-ാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ആളില്ലാ ഡ്രോണുകളുടെയും നിർമ്മാണ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് 100% വരെ തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ആധിപത്യം പുലർത്തുന്ന വിതരണ ശൃംഖലയെ അമേരിക്ക ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിൽ

80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

എന്റെ മണൽ, എന്റെ ഭൂമി, എന്റെ വെള്ളം. എനിക്കറിയാമായിരുന്നു ഞാൻ വരുന്നത് ഇവിടേക്ക് തന്നെയാണെന്ന്.

0: ഒരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: തനിക്ക് എന്താണ് പറയാൻ കൊടുക്കണ്ടേ? പണം ഒരു വല്ലാത്ത

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലും
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഗമപദ മമപദ നിത പദ നിത നിത പ്രസരങ്ങളു നന്നു
1: തകതി മിത്ര കൃതം പ്രകൃതം പ്രകൃതം തതിങ്കിണത തതിങ്കിണത തതിങ്കിണത തോം തതിം തത്തത്തജം
0: ഗമപദനി ധനി നിധ മാപദനി ധ പമാ പദ നിധ
1: കുധണ കുത കുധണ കുത

0: മദനിത മകത്തിക മദനിത
1: ിന്ദ്രഗൃതാം

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: റേഡിയോ 91.2.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, ആത്മീയതയും പൈതൃകവും കൈകോർക്കുന്ന മറ്റൊരു മനോഹരമായ യാത്രയിലേക്ക് നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഗുജറാത്തിലെ പാലിത്താനയിലേക്കാണ്. ജൈനമത വിശ്വാസികളുടെ ഹൃദയമിടിപ്പായി അറിയപ്പെടുന്ന ശാന്തതയും സമാധാനവും നിറഞ്ഞ ഒരു ദിവ്യഭൂമിയിലേക്ക്, സമുദ്രനിരപ്പിൽ നിന്ന് 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ശത്രുഞ്ജയ കുന്ന്, ഏകദേശം 900 ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമാണ്. 1000 വർഷങ്ങൾക്കിടയിൽ ഭക്തിയാലും സമർപ്പണത്താലും തീർത്ത ഈ ദേവാലയങ്ങൾ വെറും ശില്പ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ അന്വേഷണത്തിന്റെ മഹത്തായ പ്രതീകങ്ങളാണ്. 3750 കൽപ്പടവുകൾ കയറി നഗ്നപാദരായി ഭക്തർ ഈ പുണ്യസ്ഥാനത്തെത്തുമ്പോൾ അവർ തേടുന്നത് ഒരു ക്ഷേത്ര ദർശനം മാത്രമല്ല, സ്വന്തം ഉള്ളിലെ അഹങ്കാരത്തെ കീഴടക്കിയുള്ള ആത്മശുദ്ധീകരണമാണ്. ശത്രുഞ്ജയ അഥവാ ശത്രുക്കളെ ജയിക്കൽ എന്ന പേര് പോലും നമ്മോട് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്നുള്ള സത്യമാണ്. മാംസാഹാരത്തിന് പോലും നിരോധനമുള്ള ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായ പാലിത്താന വിശ്വാസത്തിന്റെ, അഹിംസയുടെ, ആത്മനിയന്ത്രണത്തിന്റെ അതുല്യ സന്ദേശമാണ് ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. അങ്ങനെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്കും മനുഷ്യന്റെ ഉള്ളിലെ സമാധാന അന്വേഷണങ്ങളിലേക്കും നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഈ അത്ഭുത തീർത്ഥഭൂമിയായ പാലിത്താനയെ കുറിച്ചാണ് ഇന്നത്തെ പൈതൃകം പരിപാടി. സ്നേഹപൂർവ്വം നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ഗുജറാത്തിലെ പാലിത്താനയിൽ സ്ഥിതി ചെയ്യുന്ന ശത്രുഞ്ജയ കുന്ന് ജൈനമതത്തിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിലൊന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ കുന്ന് 900+ ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമായാണ് അറിയപ്പെടുന്നത്. 1000 വർഷങ്ങളിലായി ഘട്ടംഘട്ടമായി നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയങ്ങൾ ഭക്തിയുടെയും ശില്പ സൗന്ദര്യത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഒരിക്കൽ ശത്രുഞ്ജയ കുന്ന് സന്ദർശിച്ചവർ വീണ്ടും അവിടേക്ക് മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുമെന്നത് യാത്രയുടെ ആത്മീയ ആഴം വ്യക്തമാക്കുന്നു. ജൈന വിശ്വാസ പ്രകാരം കുന്നിലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല മുഴുവൻ മലയും പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജൈന വിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തീർത്ഥാടനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. കുന്നിൻ മുകളിലെ ക്ഷേത്രങ്ങളിലെത്താൻ ഏകദേശം 3750 കൽപ്പടവുകൾ കയറണം. ഈ കയറ്റം സാധാരണയായി 1.5 മണിക്കൂർ സമയമെടുക്കും. പ്രായമായവർക്കും ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്കുമായി തവണക്കസേരകളും ലഭ്യമാണ്. ജൈനാചാരങ്ങൾ അനുസരിച്ച് കയറുന്നവർ വഴിയിൽ ഭക്ഷണം കഴിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യരുത്. വൈകുന്നേരത്തിന് മുൻപ് മല ഇറങ്ങണമെന്നും വിശ്വാസമുണ്ട്. കാരണം രാത്രിയിൽ പവിത്ര മലയിൽ ആരും തുടരാൻ പാടില്ലെന്നാണ് ജൈനമത വിശ്വാസം. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരനായ ആദിനാഥൻ ഋഷഭനാഥൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ദേവാലയ സമുച്ചയത്തിന്റെ പ്രധാന പ്രതിഷ്ഠയാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്രം തീർത്ഥാടകരുടെ പ്രധാന ആകർഷണമാണ്.

0: ശത്രുഞ്ജയ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ ഉപവാസവും ആത്മീയ ശുദ്ധീകരണവും അനുഷ്ഠിക്കാറുണ്ട്. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരിൽ 23 പേരും ഇവിടെ മോക്ഷം നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ശത്രുഞ്ജയ തീർത്ഥാടനം ആത്മമോചനത്തിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയായാണ് കണക്കാക്കപ്പെടുന്നത്. പാലിത്താന ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായി അറിയപ്പെടുന്നു. ഇവിടെ മാംസം, മത്സ്യം, മുട്ട എന്നിവ ലഭ്യമല്ല. പൂർണമായും സാത്വിക ഭക്ഷണ രീതിയാണ് നഗരത്തിന്റെ പ്രത്യേകത. മഴക്കാലമായ 4 മാസങ്ങളിൽ ശത്രുഞ്ജയ തീർത്ഥാടനം നടക്കാറില്ല. ആ സമയത്ത് ജൈന സന്യാസിമാർ ചതുർമാസ്യം ആചരിച്ച് ഒരിടത്ത് താമസിക്കുകയും ധ്യാനം, മതപഠനം, പ്രഭാഷണം, ആത്മനിയന്ത്രണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ജീവജാലങ്ങൾക്ക് ഹാനി വരുത്താതിരിക്കലും ഈ ആചാരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ശത്രുഞ്ജയ എന്ന പദത്തിന്റെ അർത്ഥം ശത്രുക്കളെ ജയിക്കൽ എന്നാണ്. എന്നാൽ ഇവിടെ ശത്രു എന്നത് പുറത്തുള്ളവരല്ല, മനുഷ്യന്റെ ഉള്ളിലുള്ള അഹങ്കാരം, ആസക്തി, ദുർബലതകൾ എന്നിവയാണ്. ആത്മീയപരമായ ഈ യാത്ര മനുഷ്യനെ സ്വന്തം ഉള്ളിലേക്കാണ് നയിക്കുന്നത്. ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും പോലെ ജൈനമതവും ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ചക്രത്തിൽ നിന്ന് മോചനം നേടുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ആത്മീയ തീർത്ഥാടനങ്ങൾ ഈ മോക്ഷത്തിലേക്കുള്ള വഴിയെന്നാണ് ജൈന വിശ്വാസം. പാലിത്താനയിലെത്തുന്ന ഭക്തർ അതിരാവിലെ തന്നെ ശത്രുഞ്ജയ കുന്നിലേക്ക് കയറി തുടങ്ങും. ജയ്തലേദി, ശാന്തിനാഥ്, പുണ്ടരീക് സ്വാമി, ആദിനാഥ ക്ഷേത്രം തുടങ്ങി നിരവധി പുണ്യസ്ഥലങ്ങൾ അവർ സന്ദർശിക്കുന്നു. മലമുകളിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന നിശബ്ദതയും ആത്മശാന്തിയും വാക്കുകൾക്കതീതമാണ്. അവിടെ എത്തുമ്പോൾ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും മാറുന്നത് പോലെ തോന്നുമെന്ന് പലരും പറയുന്നു. ശത്രുഞ്ജയ കുന്നിലേക്കുള്ള പാത മുകളിൽ എത്തുമ്പോൾ രണ്ടായി വിഭജിക്കുന്നു. പ്രധാന കവാടമായ രാംബോളിലേക്കുള്ള വഴി ഒരു ഭാഗത്തേക്കും മനോഹരമായ ദൃശ്യങ്ങളിലേക്കുള്ള വഴി മറ്റൊരു ഭാഗത്തേക്കുമാണ് നയിക്കുന്നത്. ചൗമുഖ് ക്ഷേത്രം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതികളിലൊന്നാണ്. 4 ദിശകളിലേക്ക് മുഖമുള്ള ആദിനാഥ പ്രതിഷ്ഠയും അതിമനോഹരമായ കൊത്തുപണികളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. പല തീർത്ഥാടകരും പാലിത്താനയിലെ ധർമ്മശാലകളിൽ ദിവസങ്ങളോളം താമസിച്ച് പ്രദക്ഷിണങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കുന്നു. ചിലർ 99 പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കുന്ന നവാനുയാത്ര എന്ന കഠിനമായ ആത്മീയ അനുഷ്ഠാനവും നടത്താറുണ്ട്. ശത്രുഞ്ജയ കുന്നിന്റെ അടിവാരത്ത് തീർത്ഥാടകർക്കായി ധർമ്മശാലകളും ഹോട്ടലുകളും ലഭ്യമാണ്. കാർത്തിക പൂർണിമ മേളക്കാലത്ത് 1000-ക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ഇത് ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പാലിത്താന ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, അത് ആത്മീയതയുടെയും സമാധാനത്തിന്റെയും ആത്മപരിവർത്തനത്തിന്റെയും പ്രതീകമാണ്. ശത്രുഞ്ജയയിലേക്കുള്ള ഈ യാത്ര മനുഷ്യനെ പുറം ലോകത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയിലേക്ക് നയിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പാലിത്താനയിലെ ശത്രുഞ്ജയ കുന്നിലൂടെ നമ്മൾ നടത്തിയ ഈ ആത്മീയ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ മനസ്സിൽ ശേഷിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഭംഗി മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. 1000-ക്കണക്കിന് പടവുകൾ കയറുന്ന ഭക്തർ തേടുന്നത് ഒരു ദൈവദർശനം മാത്രമല്ല, ഉള്ളിലെ അഹങ്കാരത്തെയും ആസക്തികളെയും ഭയങ്ങളെയും അതിജീവിക്കുന്ന ഒരു ആത്മവിജയമാണ്. അതുകൊണ്ട് തന്നെ ശത്രുഞ്ജയ ഒരു മല മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ്. നിശബ്ദതയിൽ സംസാരിക്കുന്ന ക്ഷേത്രങ്ങൾ, അഹിംസയെ ജീവിതമാക്കിയൊരു നഗരം, ഉപവാസവും സംയമനവും കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന വിശ്വാസം, ഇവയെല്ലാം ചേർന്നതാണ് പാലിത്താന എന്ന അത്ഭുതാനുഭവം. ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര പുറത്തേക്കല്ല, ഉള്ളിലേക്കാണെന്ന് ഈ തീർത്ഥാടനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പൈതൃകം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചരിത്രവും സംസ്കാരവും ആത്മീയതയും നിറഞ്ഞ യാത്രയുമായി വീണ്ടും എത്തും. അതുവരെ സ്നേഹവും സമാധാനവും നിറഞ്ഞ നാളുകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
1: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
6: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
7: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: You're listening to Enter Radio 91.2.

0: പൊന്നോണം. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 90.

നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയോ? മനുഷ്യർ വിട്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ അവരെ പോകാൻ അനുവദിക്കുക എന്നതാണ്. പിന്നാലെ പോകേണ്ടതില്ല, യാചിക്കേണ്ടതില്ല, വേദന ഉണ്ടാവട്ടെ, പക്ഷേ ആ മുറി ഉണങ്ങാൻ അനുവദിക്കുക. നമ്മളെ വിട്ടിട്ട് പോകുന്നവരാരും നമ്മുടെ അല്ലെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇന്ന് ഗാനമഞ്ജരി നിങ്ങളോടൊപ്പം ഉണ്ട്, ആർജി നിതിനും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വിളിക്കൂ, മെസ്സേജ് അയക്കൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544 7001 2.

മോർണിംഗ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 954-7001-2. നിങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിലൂടെ നമുക്ക് ഗാനമഞ്ചരിയിലൂടെ കേൾക്കാം. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ആവണിത്താലം എന്ന തരംഗണി ഓണം ആൽബത്തിലെ കാണാപ്പൊന്ന് തേടി പോകും എന്ന ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ആ ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരണേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ബാബുരാജൻ ചേട്ടൻ കൊല്ലത്തു നിന്നാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാഹുലാണ്, കായംകുളം നിന്നും. എനിക്ക് ശിഖാമണി എന്ന സിനിമയിലെ കൊഴിയുന്ന ഇലകളെ ഒഴുകാൻ പഠിപ്പിച്ച പുഴ പോലെ എന്ന പാട്ടുകൂടെ വെച്ച് തരണേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേൾക്കാം. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലൂടെ.

0: കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: നമ്മളങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ്, പാട്ടുകൾ കേൾക്കാനും പാട്ടുകൾ ചോദിക്കാനും ഒക്കെ ആയിട്ട് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ, ചോദിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെഡിക്കേഷൻസ് ഒക്കെ പറയാൻ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കണ നമ്പർ ഇതാണ്: 9544-7001-2. എന്റെ പേര് നിധിൻ എന്നാണ്, പലരും എന്റെ പേര് മിഥുൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എന്നാലും നിധിൻ വിളിക്കും, വലിയ രസം. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം, പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? വിജയൻ ചേട്ടാ.
1: ഇന്ന്
0: കുഴപ്പമില്ല, ഞാനല്ലേ, പറഞ്ഞോളൂ, ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടേ?
1: എനിക്ക് പിന്നെ വൈക്കം വിജയൻ ഇഷ്ടപ്പെട്ട് പാട്ടിക്കോട്ടെ.
0: ഏത് പാട്ടാ വേണ്ടേ?
1: ഒറ്റയ്ക്ക്
0: പൂങ്കുയിലെ. ആർക്കെങ്കിലും വേണ്ടി? ഇന്ന് ഇന്ന് ആരെങ്കിലും കടയിൽ വന്നോ? ഇന്ന് ഇല്ല. അപ്പൊ ഡെഡിക്കേഷൻ ഒന്നും ഇല്ലല്ലേ?
1: ഇല്ല. എല്ലാവർക്കും
0: ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: ഹായ് ഗാനമഞ്ജരി, ഞാൻ രാജി. എന്റെ ഫ്രണ്ടിന് വേണ്ടി സിന്ദൂര പൂ മനസ്സിൽ ശതാപങ്ങൾ ഒന്ന് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ടിന്റെ പേരാണോ അതോ സിനിമയുടെ പേരാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് വെച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് പാട്ട് നമുക്ക് കേൾക്കാം.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദാരം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: അങ്ങനെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുലെ പാട്ട് കേട്ട് നമ്മളെല്ലാം തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയുടെ കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വേഗം തന്നെ വിളിച്ചോളൂ, ഡെഡിക്കേഷൻസ് ഒക്കെ പറയൂ, നിങ്ങളുടെ മെസ്സേജ് രീതിയിൽ നിങ്ങൾക്ക് അയക്കാം കേട്ടോ. അത് നമ്മുടെ ഈ റേഡിയോ കേൾക്കാനായിട്ട് ഓൺലൈനായിട്ട് പറ്റും കേട്ടോ. അതിനായിട്ട് നിങ്ങൾ എന്റെ റേഡിയോ 91.2 എന്ന് സെർച്ച് ചെയ്താൽ മതി, ഓൺലൈനായിട്ട് നമുക്ക് കേൾക്കാം. ഇപ്പൊ നമുക്ക് കോൾ ഉണ്ട് കേട്ടോ, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ
1: ഹലോ, ഞാൻ എന്താ ഒരു ഗാനം വേണ്ടായിരുന്നു.
0: പറഞ്ഞോളൂ, ഏത് പാട്ടാ വേണ്ട ചേട്ടന്?
1: എനിക്ക് മൈസൂലിക്കാവിലെ മയിലായി പറന്നുവാ എന്ന ഗാനം.
0: മയിലായി പറന്നുവാ, ഓക്കെ, പാട്ട് ഞാൻ വെച്ചുതരാം. പക്ഷെ ഇത് ആരാണ് സംസാരിക്കുന്നത്, പേര് പറയൂ.
1: കുമാർ.
0: കുമാർ ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ?
1: കന്നാപ്പള്ളി. കന്നാപ്പള്ളി
0: ബസ് സ്റ്റാൻഡിലാണോ ഇപ്പൊ നിക്കുന്നത്? ബസ് സ്റ്റാൻഡിൽ വല്ലതാണോ നിക്കുന്നേ ഇപ്പോ?
1: ആ, ബസ് സ്റ്റാൻഡിൽ.
0: സൗണ്ട് ഞാൻ കേട്ട്.
1: ആ, ഓക്കെ.
0: അപ്പോൾ ചേട്ടന് വേണ്ടി ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ ചേട്ടാ. ചേട്ടന് മയിൽപീലിക്കാവ് എന്ന സിനിമയിലെ മയിലായി പറന്നുവാ എന്ന നല്ലൊരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, എന്റെ റേഡിയോ നിലയങ്ങൾക്കും ഗാനമഞ്ചരിക്കും നമ്മുടെ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട്, ബോർഡർ എന്ന സിനിമയിലെ സന്ദേശ് ആദ്ഹെ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് പി വി മുഹമ്മദ് വടക്കേവാവിനിൽ നിന്നും. അപ്പൊ നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ദിവസം നമ്മളിങ്ങനെ പല മൂഡുകളായിരിക്കും നമുക്ക്. ചില ദിവസം സന്തോഷമാണെങ്കിൽ ചില ദിവസം ഭയങ്കര സങ്കടമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി മൂഡായിരിക്കും, ഇങ്ങനെ ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ദിവസം ഒരുപാട് തവണ നമ്മളിങ്ങനെ ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഓ ഇന്ന് എന്തോ മുട്ടൻ പണി വരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നവരാണോ? ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ ഗാനമഞ്ചലിൽ ഒരുപാട് ഒരുപാട് പാട്ടുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7002. വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റി വെക്കുക, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനുള്ള സമയമാണ്. സോ വിളിക്കുക, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ മോനെ.
0: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? സിന്ധു അമ്മ. പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: നല്ല വിശേഷം.
0: ആണല്ലേ.
1: ഞാൻ വൈകുന്നേരം
0: ചായയൊക്കെ കുടിച്ചോ?
1: ചായയൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ബൈബാക്കി
0: ഇരിക്കുകയാണല്ലേ. ഞായറാഴ്ച വിളിച്ചില്ലല്ലോ, എന്ത് പറ്റി? ഇപ്പൊ ഇന്ന് സിന്ധുവിന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക്
0: ആ പാട്ട്. ഇത് സിനിമ അറിയാവോ ഏതാന്ന്? എനിക്ക് ഇപ്പഴാണ് പാട്ടോട് മനസ്സിലായത്. പാട്ട് വെച്ചു തരാം കേട്ടോ. ഇന്ന് ആർക്കുണ്ട് ഡെഡിക്കേഷൻ ഈ പാട്ട്?
1: എല്ലാവർക്കും. പിന്നെ എന്റെ മോനും എനിക്കും.
0: ഓ ഓക്കെ. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം.

0: നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുണാഗപ്പള്ളി, അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

പൊന്നോണം. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച

0: സൈതം എന്ന ചിത്രത്തിലെ മൗന സരോവരമാകെ ഉണർന്നു എന്ന പാട്ട് കേട്ടിട്ട് തിരികെ വന്നിരിക്കുകയാണ് എല്ലാവരും ആസ്വദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂടെയുള്ളത് അറിയുന്ന ഇതിനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഹലോ,
1: എന്റെ പേര് മിനിമോൾ.
0: മിനിമോൾ ചേച്ചി പറഞ്ഞോളൂ.
1: ഞങ്ങളുടെ ഇവിടെ ജോലി ചെയ്യുന്നിട്ടാടെ മോന്റെ വെഡിങ് ആനിവേഴ്സറിയാ ഫസ്റ്റ്. അതിനൊരു പാട്ട്.
0: മോന്റെ പേര് പറ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന
1: അൻസിലും റഹ്മത്തും.
0: അൻസിലിനും റഹ്മത്തിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നമ്മൾ നേരുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഏത് പാട്ടാ വേണ്ടെന്ന്?
1: പാട്ട് ഇത് വരുന്നത് നിന്നെ കണ്ടിട്ടുണ്ടല്ലോ.
0: ഏത് പാട്ടാ ചേച്ചി?
1: നിന്നെ കണ്ടിട്ടുണ്ടെന്നുള്ളി.
0: ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചേരാം കേട്ടോ. ഓക്കെ
1: ഓക്കെ.
0: അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൊണ്ട് ആകാശ ദീപങ്ങൾ സാക്ഷി ഈ ഗാനം ഒന്ന് വെച്ച് തരണേന്ന് ചോദിച്ചിരിക്കുകയാണ് സുനിൽ പള്ളിമൻ ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ, ഓച്ചിറ. കോൺടാക്ട് 6238074391.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചരിയിലേക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700092. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് മിഥുൻ, ഞാൻ ഷീജ. എനിക്ക് ശിവദം മൂവി സോങ് വേണം, അതായത് തൂവാനം ഒരു പാലാഴി എന്ന പാട്ടാണ് വേണ്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാൻ ചേച്ചിക്ക് വേണ്ടി. അതോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ബ്രോ, എൻ്റെ നെയിം അമാൻ. എനിക്ക് മിന്നൽവള എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. 1, 2, 3, 4, 5 മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ വെച്ചിരുന്നായിരിക്കും പാട്ട്. നമുക്ക് ആ രണ്ട് പാട്ടും കേൾക്കാം പെട്ടെന്ന് തന്നെ.

0: രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
1: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട്
2: 9188605790. ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

സവിതം എന്ന ചിത്രത്തിലെ തൂവാനം ഒരു പാലാഴി എന്ന പാട്ട് കേട്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ജരിയിലേക്ക്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് സൈന്യം എന്ന പടത്തിൽ വേണുഗോപാൽ, ചിത്രചേച്ചി എന്നിവർ പാടിയ വാർമുടി തുമ്പിൽ നീർമണി എന്ന പാട്ട് വെച്ചിരുന്നു. ചോദിച്ചിരിക്കുകയാണ് ചാത്തന്നൂരിൽ നിന്നും രാജീവ് ഏട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്: ഹായ് നിതിൻ, ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി എന്ന ഗാനം വെച്ച് തരുമോ? ചോദിച്ചിരിക്കുകയാണ് സിന്ധു ചേച്ചി തഴവിൽ നിന്നും. ഡെഡിക്കേഷൻ ഉണ്ട്, എന്റെ മകൻ മണികണ്ഠന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

അങ്ങനെ പാട്ടാക്കിയിട്ട് തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, വിളിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. അതിനായിട്ട് വിളിക്കൂ, ഗാനമഞ്ചരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700192. നിങ്ങളുടെ പാട്ടുകൾക്കായിട്ട് ഞാൻ ഇവിടെ കാതോർത്തിരിക്കുകയാണ്. പക്ഷെ നമുക്കിവിടെ രണ്ട് മെസ്സേജ് കിടപ്പുണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ഗുഡ് ഈവനിങ് നിതിൻ, ഒരു തമിഴ് സോങ് നീരോത്തി നീരോത്തി എന്ന പാട്ട് വെച്ചിരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ചോദിച്ചിരിക്കുന്നത് ശൈലജ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ചോദിച്ചിരിക്കുന്നത് സിറ എന്ന തമിഴ് സിനിമയിലെ പാട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം, നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്, സിനിമയായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, കുലശേഖരപുരത്തുനിന്നും വിപിനാണ്. നിതിനെ, എനിക്ക് വിമാനം എന്ന സിനിമയിലെ വാനമകലുന്നുവോ എന്ന പാട്ട് വെച്ചിരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ വിപിന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം, കൂടെ ആ തമിഴ് പാട്ടും.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: കൂടുതൽ സംസാരങ്ങളോ വാഗ്ദാനങ്ങളോ അല്ല പ്രധാനം, ആത്മാർത്ഥമായിട്ടുള്ള ഒരു പുഞ്ചിരിക്കും സത്യസന്ധമായ ഒരു വാക്കിനുമാണ് കാലങ്ങൾ നിലനിൽക്കുന്ന സൗന്ദര്യമുള്ളത്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരി നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

കല്ലുവച്ച രത്നമാല മാറിൽ ചാർത്തി മാതളപ്പു പോലെ പെണ്ണ് ചേരയ്ക്കും നേരം മാതളപ്പു പോലെ പെണ്ണ് ചേ

ഒരു ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി എസ്ഐ തെൻട്രൽ വിത്ത് ആർജി ഐശ്വര്യ. വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും എസ്ഐ.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാക്കപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾക്ക് കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായി. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ SP ശശിധരന്. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബംഗളൂരുവിന് സമീപം 2 പേർ മരിക്കാനിടയായ KSRTC അപകടത്തിൽ ബസിനു നേരെ മുട്ടയേറുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും.
1: ദേശീയഗീതമായ വന്ദേമാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേമാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5000 പ്രത്യേക അതിഥികൾ ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. കരകൌശല വിദഗ്ധർ, വനിതാ സംരംഭകർ, തെരുവ് കച്ചവടക്കാർ, ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ അതിഥികളിൽ ഉൾപ്പെടുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ സുരക്ഷ കർശനമാക്കി. 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതിന് പുറമെ CCTV നിരീക്ഷണവും കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9:00 നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തും. നിയമസഭാംഗണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ സ്പീക്കർ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. 80-ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആശംസാ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. ജനാധിപത്യവും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. മാനവികതയും സാഹോദര്യവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശംസിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ നാളെ കൊച്ചി നേവൽ ബേസിലെ INS ഗരുഡ ഹാംഗറിൽ സൈനിക പരേഡ് നടക്കും. ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന പരേഡ് വീക്ഷിക്കും. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി മാഹി കോളേജ് ഗ്രൌണ്ടിൽ നാളെ രാവിലെ 9:00 പുതുച്ചേരി പൊതുവിതരണ വകുപ്പ് മന്ത്രി ശിവകൊളുന്ത് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ മാഹി പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, പുതുച്ചേരി ഹോംഗാർഡ്സ്, NCC തുടങ്ങിയ സേനാ വിഭാഗങ്ങളോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1:00 പരിപാടി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും SP എസ് ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലുകൾക്ക് IG രജ്പാൽ മീണ, SP മാരായ ബിനു ആർപിള്ള, ഉജ്ജ്വൽ കുമാർ, DY SP മാരായ രവികുമാർ, സുരേഷ് ബാബു, SI ജ്യോതിഷ് കുമാർ എന്നിവർ അർഹരായി. ഫയർഫോഴ്സ് ASTO മാരായ രാജേന്ദ്രൻ നായർ, സെബാസ്റ്റ്യൻ ജോസഫ്, ജയിൽ വകുപ്പ് അസിസ്റ്റന്റ് സൂപ്രണ്ട് സുനിൽ കുമാർ, പ്രിസൺ ഓഫീസർ മോഹൻദാസ് എന്നിവരും സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകൾ സ്വന്തമാക്കി. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പോലീസിനെക്കുറിച്ചുള്ള കാലങ്ങളായുള്ള ഭയം മാറ്റി പോലീസ് സുഹൃത്തും സഹായിയുമാണെന്ന വിശ്വാസം ജനങ്ങളിൽ വളർത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെത്തുന്ന പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങി എല്ലാവരോടും ഉദ്യോഗസ്ഥർ സൌമ്യതയോടെയും സ്നേഹത്തോടെയും പെരുമാറണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. KSRTC സൂപ്പർ ഡീലക്സ് ബസിന് നേരെ ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ ബിഡദിക്ക് സമീപം മുട്ടയേറുണ്ടായ സംഭവത്തിൽ KSRTC കർണാടക പോലീസിന് പരാതി നൽകിയതായി ഗതാഗത മന്ത്രി CP ജോൺ. വിഷയം ഗൌരവകരമായി പരിഗണിക്കുമെന്നും കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോയ KSRTC സൂപ്പർ ഡീലക്സ് ബസ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ മുട്ടയേർ ഉണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: നമ്മുടെ ഓഫീസർമാരവിടെ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും മുട്ട എറിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പൊ നമുക്ക് മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കിട്ടുന്നത്. ഞങ്ങളും വളരെ സീരിയസ് ആണ് ആ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ FIR ഇട്ട് അന്വേഷണങ്ങൾ നടത്തും. ബാംഗ്ലൂർ രണ്ടുപേര് മരിച്ചില്ലേ, ആ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വല്ല ഇടപെടലും ഏറുകളും ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കൊണ്ടുണ്ടാകുന്ന മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി IIT റൂർക്കി, IIT പാലക്കാട്, IIT കോട്ടയം എന്നിവിടങ്ങളിലെ വിദഗ്ധർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള മികച്ച പ്രളയ പ്രതിരോധ സംവിധാനം സംബന്ധിച്ച സമഗ്ര രൂപരേഖ വിദഗ്ധ സംഘം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് 5 തുറക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തിങ്കളാഴ്ച രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. ഓഗസ്റ്റ് 21 നട അടയ്ക്കുക. പമ്പയിലേക്ക് വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി KSRTC അറിയിച്ചു. തൃശൂർ പൂച്ചട്ടി ഭവൻസ് വിദ്യാമന്ദിറിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ അധ്യക്ഷത വഹിക്കും. ഓണാവധിയിലെ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ ബസ് സർവീസ് അനുവദിച്ചു. KC വേണുഗോപാൽ MP നിർദ്ദേശം പരിഗണിച്ചാണ് കേരളത്തിലേക്ക് ഈ മാസം 21 മുതൽ 25 വരെ 150 ബസ് സർവീസ് അനുവദിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത്. കർണാടകയിലേക്കുള്ള മടക്ക സർവീസുകൾ 27 മുതൽ 30 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ഓണം സ്പെഷ്യൽ ട്രെയിനുകൾ സംസ്ഥാനത്തേക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച നടത്തിയതായും ശ്രീ KC വേണുഗോപാൽ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 1 രൂപയ്ക്ക് പുതിയ സിം നൽകുന്ന ഫ്രീഡം പ്ലാൻ അവതരിപ്പിച്ചതായി BSNL. ഓണത്തോടനുബന്ധിച്ച് 4 പുതിയ പ്ലാനുകളും വിവിധ വിഭാഗങ്ങളിലായി അവതരിപ്പിക്കുമെന്നും BSNL ചീഫ് ജനറൽ മാനേജർ R സജികുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾക്ക് കേരളത്തിൽ നിന്നുള്ള 11 പേർ അർഹരായി. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ SP ശശിധരന്. ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടുള്ള കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബംഗളൂരുവിന് സമീപം 2 മരിക്കാനിടയായ KSRTC അപകടത്തിൽ ബസിനു നേരെ മുട്ടയേറുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ കേരള ഫ്ളഡ് റെസീലിയൻസ് ഇനിഷ്യേറ്റീവ് നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ സന്ധ്യയിൽ രാമായണ കഥ പറഞ്ഞ് കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യ. നമ്മൾ കഴിഞ്ഞ ദിവസം സീതാദേവിയുടെ അഗ്നിപ്രവേശം വരെയാണ് പറഞ്ഞു നിർത്തിയത്. സീതാദേവിയുടെ അഗ്നിപ്രവേശനം കണ്ട് ലങ്കയിലെ ജനങ്ങളാകെ അലമുറയിട്ട് കരയുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ, യുദ്ധത്തിനൊടുവിൽ രാമൻ എന്തേ സീതയോട് അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോ നമുക്ക് അതിന്റെ തുടർ ഭാഗത്തേക്ക് കടക്കാം. അങ്ങനെ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിയിൽ നിന്നും സീതാദേവിയും കയ്യിലേന്തിയാണ് അഗ്നിദേവൻ ഉയർന്നു വന്നത്. ചെമ്പട്ട് ചേലയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടുള്ള സീതാദേവി. അപ്പോഴേക്കും ശിവന്റെ, മഹാദേവന്റെ നിർദ്ദേശപ്രകാരം സ്വർഗത്തിൽ നിന്നും ദശരഥ മഹാരാജാവ് രാമനെയും സീതയെയും ലക്ഷ്മണനെയും അനുഗ്രഹിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആനന്ദ മുഹൂർത്തം തന്നെയാണ്. പിന്നീട് അവർ ലങ്കയിൽ നിന്നും അയോധ്യയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. വിഭീഷണന്റെ ആഗ്രഹപ്രകാരം പുഷ്പക വിമാനത്തിലാണ് അവർ അയോധ്യയിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ രാമായണ സന്ധ്യയിൽ സീതാദേവിയുടെ അഗ്നിപ്രവേശനം മുതൽ തുടർന്നുള്ള മുഹൂർത്തങ്ങളൊക്കെ അയോധ്യയിൽ എത്തുന്നതുവരെയുള്ള ഭാഗം നമുക്ക് ഇന്നത്തെ രാമായണ സന്ധ്യയിൽ കഥാപാത്രങ്ങളിലൂടെ കേൾക്കാം അല്ലേ?
1: രാമ, ഇതാ നിന്റെ സീത. ഇവൾക്കൊരു ദോഷവുമില്ല. ഇവൾ വാക്കിൽ, നോക്കിൽ, വിചാരത്തിൽ, മനസ്സിൽ, ഇവയിലെല്ലാം തന്നെ പരിശുദ്ധയാണ്. രാവണന്റെ തടവിൽ നിന്നെ മാത്രം നിനച്ച് രാവും പകലും കഴിഞ്ഞ പരിശുദ്ധയായ സീതയെ സ്വീകരിക്കൂ. ഇത് ബ്രഹ്മാജ്ഞയാണ്.
2: ബ്രഹ്മാവേ, സുമംഗലയായ സീതയ്ക്ക് ദോഷമേൽക്കുകയില്ലെന്ന് ഈ രാമൻ അറിയാം. പക്ഷേ ഏറെക്കാലം രാവണാന്തപുരത്തിൽ താമസിച്ച സീതയെ ഒരു പരീക്ഷയും കൂടാതെ സ്വീകരിച്ചാൽ രാമൻ വെറും മൂഢനാണെന്ന് ജനങ്ങൾ നിന്ദിക്കും. അനന്യചിത്തയും പതിവ്യക്തയുമാണ് സീതയെന്ന് മറ്റാരെക്കാളും നന്നായി ഈ രാമൻ അറിയാം. സൂര്യനിൽ പ്രഭ പോലെ രാമന്റെ ഭാഗമാണ് സീത. മനം കൊണ്ടുപോലും ഇവിടെ തീണ്ടാൻ രാവണന് കഴിയുകയില്ല. ഇതാ, ഈ സമക്ഷത്തു വെച്ച് തന്നെ ഞാൻ സീതയെ സ്വീകരിക്കുന്നു.
3: ശ്രീരാമ ഭഗവാൻ ഉഗ്രകർമ്മം നടത്തി രാവണിൽ നിന്നും ലോകത്തെ രക്ഷിച്ചു. ഇനി വേഗം അയോധ്യയിലേക്ക് മടങ്ങുക. ഭരതന്റെ ദുഃഖം നീക്കി കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരെ വന്ദിച്ച് രാജ്യാഭിഷേകം ചെയ്യുക. അതാ കാണുന്നില്ലേ ആകാശത്തു നിന്നും അനുഗ്രഹം നൽകുന്ന ദശരഥ മഹാരാജാവിനെ? യാത്രയാകൂ രാമ, യാത്രയാകൂ.
4: പ്രഭു, പുഷ്പക വിമാനം അങ്ങയെ കാത്തിരിക്കുന്നു. വരൂ, ഈ വിമാനത്തിലേറി അതിവേഗം അയോധ്യയിലെത്താം. സൗമിത്രയ, സീതാദേവി, വരൂ.
2: രാക്ഷസേശ്വര, സൗഹൃദത്താലും സ്നേഹത്താലും നീ നമ്മെ പൂജിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ഈ സൽക്കാരവും നാം സ്വീകരിച്ചിരിക്കുന്നു. എന്നോടൊപ്പം രാവണവധത്തിന് കയ്യും മെയ്യും മറന്ന് പോരാടിയ വാനര സൈന്യത്തിന് നവരത്നാദ സാധനങ്ങളും മെയ്യാഭരണങ്ങളും നൽകുക. നിനക്ക് ലങ്ക സമ്മാനിച്ച കവീന്ദ്രന്മാരെ യഥോചിതം നീ സന്തോഷിപ്പിക്കുക. സുഗ്രീവ, വായുപുത്ര, വീരന്മാരെ, നിങ്ങൾ ഈ രാമന് വേണ്ടി വീരം കാട്ടി യുദ്ധം ചെയ്തു. ഇനി സമാധാനമായി കിഷ്കിന്ധ്യയിലേക്ക് മടങ്ങുക. യാത്രാമംഗളങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ.
5: ശ്രീരാമ, ഞങ്ങളെയും കൂടി അയോധ്യയിലേക്ക് കൊണ്ടുപോകും. ഭഗവാന്റെ പട്ടാഭിഷേകം കാണുവാൻ ഞങ്ങളെയും അനുവദിക്കൂ.
2: പ്രിയത്തെക്കാൾ പ്രിയമാണിത്. വിഭീഷണ, സുഗ്രീവ, ഹനുമാൻ, ജാംബവാൻ, അംഗദ എല്ലാവരും വാനസൈന്യത്തെയും കൂട്ടി പുഷ്പക വിമാനത്തിൽ കയറുക.
0: കേട്ടില്ലേ, എത്ര സുന്ദരമായിട്ടുള്ള മുഹൂർത്തമാണിത്. ഇനി അയോധ്യയിലെ ജനങ്ങളുടെ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ചു നോക്കുക. തങ്ങളുടെ പ്രിയപ്പെട്ട രാമനും ലക്ഷ്മണനും സീതാദേവിയും തിരികെ തങ്ങളുടെ നാട്ടിലേക്ക് എത്തുന്ന ആ ഒരു ദിവസം എത്ര കാലത്തെ, എത്ര കൊല്ലങ്ങളുടെ കാത്തിരിപ്പ് തന്നെയാണ്. ഭരതനാകട്ടെ പട്ടാഭിഷേകത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ്. അങ്ങനെ രാമൻ അയോധ്യയിൽ എത്തി. ഭരതൻ രാമപാദുകങ്ങൾ ജ്യേഷ്ഠനെ അണിയിച്ചു. ദേ, ശ്രദ്ധിച്ചു കേൾക്കുക. അന്തരീക്ഷത്തിൽ നിന്നും ഋഷികളുടെയും ദേവന്മാരുടെയും രാമസ്തുതി മുഴങ്ങുന്നത് കേട്ടില്ലേ? അയോധ്യയിലെ അബാലവൃദ്ധ ജനങ്ങളുടെയും കണ്ണിൽ സന്തോഷമാണ്. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞു. അപ്പോ രാമായണ സന്ധ്യയിൽ രാമായണ കഥയുടെ കൂടുതൽ ഭാഗം അടുത്ത ദിവസം വൈകിട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളിയുടെ മനോഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യതിയാനം വരുത്തേണ്ട ഒന്നാണ് അസൂയ. അത് പറയേണ്ടതില്ല. നാം ഒരാൾക്കൊരു അടി കൊടുത്താൽ ആ അടിയുടെ വേദന മാറുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് ആ പക അവസാനിക്കും. പക്ഷേ അസൂയ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ സ്വയം അനുഭവിക്കുന്ന ദുഃഖവും അതോടൊപ്പം ആ അസൂയ നിമിത്തം നാം മറ്റുള്ളവരോട് ചെയ്യുന്ന ക്രൂരതയും എണ്ണിയാലും എണ്ണിയാലും മതിയാവാത്തതാണ്, തീരാത്തതാണ്. കുടുംബങ്ങളിലും സമൂഹത്തിലും ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അസൂയയാണ്. നാം കണ്ടിട്ടില്ലാത്തവരോട് നമുക്ക് പകയുണ്ട്. നമ്മുടെ എതിരാളികളല്ലാത്തവരോട് നമുക്ക് അസൂയയുണ്ട്. നാം ഒരിക്കൽ പോലും നേരിട്ടിടപാട് നടത്തിയിട്ടില്ലാത്തവരോട് നമുക്ക് അസൂയയുണ്ട്. കാരണം എന്താണ്? സിമ്പിളാണ്. അവൻ അത്ര വലിയ ആളാകണ്ട, അല്ലെങ്കിൽ അവൾ അത്ര വലിയ കേമിയാകണ്ട, അല്ലെങ്കിൽ എന്നോടവൻ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നോട് ആരെങ്കിലുമോ എന്നെക്കുറിച്ച് ആരോടെങ്കിലുമോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പോലും നാം അസൂയ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. ഈ അസൂയ യഥാർത്ഥത്തിൽ ആരോടാണോ തോന്നുന്നത്, അവർക്കുണ്ടാക്കുന്നതിനേക്കാൾ വലിയ മാനസിക പ്രയാസം ഇത് കൊണ്ടു നടക്കുന്നവർക്കുണ്ടാകും. കാരണം അറിയാതെ എവിടെയെങ്കിലും വെച്ച് തമ്മിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചിത്രം പത്രത്തിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ശബ്ദം എവിടെയെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ ചുട്ടുപഴുത്ത പാളത്തിൽ പച്ചവെള്ളം കോരി ഒഴിക്കുന്നത് പോലെ ഒരു വല്ലാത്ത ശീൽക്കാരം ഉള്ളിൽ മുഴങ്ങും. ആരോടും പറയാൻ കഴിയില്ല, അത് ഭാര്യയോട് പോലും അത്തരത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അത് അനുഭവിക്കുന്ന മനോവേദന വല്ലാത്തതാണ്. അതോടൊപ്പം തന്നെയാണ് ആ പ്രതികാരം ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള അരങ്ങൊരുക്കം നടത്തുക, അതിന് മറ്റു പലരെയും ആശ്രയിക്കുക, അവരെ കൊണ്ട് പലതും ചെയ്യിക്കുക, ആ ചെയ്യിക്കുന്നത് ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ വീണ്ടും നിരാശ തോന്നുക. ഇത്തരത്തിലുള്ള അസൂയ നാം ഉണ്ടാകരുത്, ഉണ്ടാക്കരുത്. കുട്ടികളിലൊക്കെ അനാവശ്യ മത്സരങ്ങൾ ഉണ്ടാക്കി ജ്യേഷ്ഠന്റെ മകൻ അങ്ങനെ കാണിച്ചു, അവർക്ക് ഇത്രയും കിട്ടി, പെങ്ങളുടെ മോൾക്ക് കൊട്ടയിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി, അതുകൊണ്ട് അവരെ കണ്ടു പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ അനാവശ്യമായ അത്തരം പ്രേരണകൾ ആ കുട്ടികൾക്ക് അവരോട് അസൂയ തോന്നുന്നതിന് ഇടയാക്കാറുണ്ട്. ഒറ്റപ്പെട്ടെങ്കിലും ചില കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുകയും കൊലപാതകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരം അസൂയയുടെ പക അല്ലെങ്കിൽ വിഷം അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ മക്കളിലും നമ്മളിലും അത്തരം അസൂയയുടെ വിത്തുകൾ ഉണ്ടെങ്കിൽ അത് ബോധപൂർവം തിരിച്ചറിഞ്ഞ് ഒരു പേപ്പറിൽ ആ അസൂയയുടെ കഥകൾ മുഴുവൻ എഴുതി വലിച്ചു കീറി തീയിട്ട് കളഞ്ഞേക്കണം. അത് കളയുന്നതോടുകൂടി മനസ്സിൽ നിന്ന് അത് ഒഴിവാക്കുകയും വേണം. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2643-691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.